ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര. വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂൺ 25 സമതലങ്ങളിലൂടെയാണ്. 1900 ജൂൺ 25 മൗണ്ട് ബാറ്റന്റെ ജനനം. 1950 ജൂൺ 25 കൊറിയൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1975 ജൂൺ 25 ഇന്ത്യയിൽ പാതിരാത്രിയാകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നാടുകൾക്ക് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭരണകൂട ഭീകരത. പ്രധാനമന്ത്രി ഇന്ദിരയ്ക്ക് തന്റെ പ്രധാനമന്ത്രി പദം തുടരാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ പയറ്റിയ തന്ത്രം. രാഷ്ട്ര തലസ്ഥാനത്തിലെ എല്ലാ പത്രമോഫീസുകളിലേക്കുമുള്ള വിദ്യുച്ഛക്തി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങൾ അറിയാതിരിക്കണം. 1962 ചൈനീസ് ആക്രമണത്തെ തുടർന്നും 1971 പാകിസ്ഥാൻ യുദ്ധകാലത്തും ദേശീയ അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയും ഭരണകക്ഷിയും നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളെയും അഴിമതി ആരോപണങ്ങളെയും നേരിടാൻ ഈ മാർഗം തേടുന്നത് ചരിത്രത്തിലെ ആദ്യ അനുഭവം. ഭരണകൂട ഭീകരത 21 മാസങ്ങൾ തുടർന്നു. ഇന്ദിരയുടെ രാഷ്ട്രീയ ജീവിതത്തിലെയും കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെയും ഏറ്റവും ഇരുണ്ട അധ്യായം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആധുനിക കാലത്ത് പലരും കരുതി വച്ചിരിക്കുന്നത് വാർദ്ധക്യം ഒട്ടും സുഗമമായ കാര്യമല്ല എന്നാണ്. ശരിക്കും പേടിയോടെ പലരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വേഗം കൂടുന്നു, ശബ്ദം കൂടുന്നു. ശാസ്ത്രത്തിന്റെ അത്ഭുതാവഹമായ നേട്ടങ്ങൾ മനുഷ്യഭാവനയെ കവച്ചുവെക്കുകയും ചെയ്യുന്നു. ജനറേഷൻ കണക്ടിവിറ്റിയും ജനറേഷൻ ആൽഫയും ഒക്കെ ഒപ്പമുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമോ? രോഗങ്ങളുണ്ടാകുമോ? ആധുനികത മനുഷ്യജീവിതത്തിന്റെ സൌന്ദര്യത്തെ തമസ്കരിച്ചു കളയുമോ എന്നു തുടങ്ങി നിരവധി ആശങ്കകൾ വയോജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത്തരം ആശങ്കകളുടെ യാതൊരുവിധ ആവശ്യകതകളുമില്ല എന്നതാണ്. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് വയോജനങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന സംഗതിയാണ് സൈബർ ലിറ്ററസി എന്നത്. സോഷ്യൽ മീഡിയ അടക്കം ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ ധാരണ വയോജനങ്ങൾക്കുണ്ടാകണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാന കാര്യമാണ് അനാവശ്യമായ ആശ്രിതത്വം. അതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ വയോജനങ്ങൾക്ക് സാധിക്കണം. ഒരു പ്രായം വരെ കാത്തുസൂക്ഷിച്ച ആർജവം, ധൈര്യം, തന്റേടം, ചങ്കൂറ്റം എന്നിവ പ്രായമായി എന്ന ഒറ്റ കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ അതൊക്കെ ചോർന്നു പോകുമ്പോഴാണ് മനുഷ്യൻ കിഴവനും കിഴവിയുമായി പോകുന്നത്. അതുകൊണ്ട് ഒടുവിലത്തെ ശ്വാസം വരെ ആർജവത്തോട് ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം സൃഷ്ടിപരമായി, അതായത് സർഗാത്മകമായി ജീവിക്കുക എന്നതാണ്. കവിതകൾ എഴുതാം, കഥകൾ എഴുതാം, പുസ്തകങ്ങൾ വായിക്കാം, യാത്ര ചെയ്യാം. ഇനി അതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ കവിതകൾ കേൾക്കാം, കഥകൾ വായിക്കാം, നാടകങ്ങൾ കാണാം. ഇതെല്ലാം വയോജനങ്ങളിലെ അനാവശ്യമായ ആശങ്കകളെ ഇല്ലാതാക്കും. ജീവിത സായാഹ്നം പ്രശാന്ത സുന്ദരമായിരിക്കുക എന്നത് ഒരു ഭാഗ്യമൊന്നുമല്ല, അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ ജീവിത സായാഹ്നം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മളാണ് വിചാരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് തലയിലേറ്റാതിരുന്നാ മതി. അത് ചിന്തയായാലും വികാരമായാലും ശരി തന്നെ, ഭാരമാണ്. നിങ്ങളൊരു വയോജനമാണോ? എങ്കിൽ ശരിക്കും സ്വാതന്ത്ര്യം എന്തെന്നറിയാനും അത് അനുഭവിക്കാനുമുള്ള സമയമായി. വെളുപ്പിനെ എഴുന്നേൽക്കാൻ തോന്നുന്നുവെങ്കിൽ എഴുന്നേൽക്കുക. അതല്ല, 8 മണിവരെ ഉറങ്ങാൻ തോന്നുന്നുവെങ്കിൽ സുഖമായി ഉറങ്ങുക. പേരക്കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി നിങ്ങൾ ഉറക്കത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ വൈകുന്നേരങ്ങൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ സമയം കൊച്ചുമക്കൾ സ്കൂൾ വിട്ട് വരാറായി എന്ന ചിന്ത വേണ്ട. നല്ല പാട്ടുകൾ കേൾക്കുക, റേഡിയോ നന്നായി ആസ്വദിക്കുക, അതൊരു നല്ല സുഹൃത്താണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഒപ്പമുള്ള ആളുമായുള്ള പാരസ്പര്യമാണ്. പരസ്പരം കുറ്റപ്പെടുത്താതെ, മത്സരിക്കാതെ, തർക്കിക്കാതെയുള്ള ദാമ്പത്യം വയോജനങ്ങളെ ആഹ്ലാദഭരിതരാക്കും. അതുകൊണ്ട് ആ പാരസ്പര്യം വെറുതെ കളയരുത്. വിനോദ പരിപാടികൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. സംഘടനകളിലൊക്കെ അംഗത്വമെടുക്കുകയും അതിൽ കഴിയുന്നത്ര സജീവമാവുകയും വേണം. വയസ്സ് കൂടുന്തോറും സാമുദായിക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. പകരം സാമൂഹിക കാര്യങ്ങളിൽ സജീവമാകണം. ഭക്തിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ വാർദ്ധക്യകാലത്ത് ഭക്തിയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ചിന്തകളെ കൂടുതൽ സജീവമാക്കും. ഒരു കാരണവശാലും ഒരു ലഹരി പദാർത്ഥത്തിലേക്കും മനസ്സ് പോകരുത്. മരുന്നുകൾ കഴിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യനിഷ്ഠ പുലർത്തണം. ഭക്ഷണകാര്യത്തിലും അത്യാവശ്യം കൃത്യത നല്ലതാണ്. ഭാരരഹിതമായ വാർദ്ധക്യം, സാമൂഹിക ബന്ധങ്ങളോടുകൂടിയ വാർദ്ധക്യം, അത് ആരോഗ്യകരമാണ്.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. മിനിറ്റ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ പരമാവധി കൃത്യനിഷ്ഠ പുലർത്താൻ കഴിയുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗവുമാണ്. നിങ്ങൾ സർക്കാർ ഓഫീസിലോ കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയെടുക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൊതുജന സേവകനാണ്. അതുകൊണ്ട് തന്നെ പൊതുജനത്തോട് നീതി പുലർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. 9 മണിക്ക് വരേണ്ട നിങ്ങൾ 10:30 വരുന്നു, മിക്കവാറും സീറ്റിൽ കാണില്ല. നിങ്ങൾ അനീതിയുടെ പര്യായമാണ്. എത്ര ഓഫീസുകളിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാമോ? എപ്പോ ചെന്ന് നോക്കിയാലും സീറ്റിൽ ആളില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. എപ്പോ വരും എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല എന്ന അവസ്ഥയാണ്. ഇനി ഉച്ച കഴിഞ്ഞെത്തുന്ന സാറിനോട് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്ന് കരുതൂ, സാർ ഞാൻ രാവിലെ മുതൽ വന്ന് നിൽക്കുകയാണ്. ഉടൻ മറുപടി വരും, നിങ്ങളോട് ഞാൻ പറഞ്ഞോ രാവിലെ വരാൻ? അതിനൊക്കെ എന്ത് മറുപടി അല്ലേ? എന്നാൽ നല്ല കഴിവുള്ള മിടുക്കുള്ള ഓഫീസർമാരുണ്ട്. അവരുടെ മേശമേൽ ഫയലുകൾ കെട്ടിക്കിടക്കില്ല. ശരിക്കും സേവനം ചെയ്യുന്നവരാണവർ. അവരുടെ അടുത്ത് പെൻഷനു വേണ്ടി കയറി ഇറങ്ങി നടക്കേണ്ടതായി വരില്ല. അവർ രാവിലെ മുതൽ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും. ഷോൾഡർ കുലുക്കി അറിയില്ല അറിയില്ല എന്ന് ആംഗ്യം കാണിക്കില്ല. 5 മണിയാകാൻ കാത്തിരിക്കില്ല ബാഗ് എടുക്കാൻ. കൃത്യസമയത്ത് അവർ ഓഫീസിൽ വരും, ഫയലുകൾ നോക്കും, നന്നായി ജോലി ചെയ്യും. എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേൾക്കണം, ഞങ്ങളൊരു ഓഫീസിൽ ഒരു കാര്യത്തിന് ചെന്നതാണ്. 2-3 സ്റ്റാഫുകൾ വന്നത് 10:30. ബാഗ് വെച്ച് കസേരയിലിരുന്നപ്പോൾ 11:00. ഒരു ഫയൽ തുറന്ന് അതെടുത്ത് അടുത്ത മുറിയിൽ പോയി വന്നപ്പോൾ 11:30. കൂടെയുള്ളവരെയും വിളിച്ച് അവർ ചായ കുടിക്കാൻ പോയി. തിരികെ വന്നത് 12:30. വാഷ്റൂമിൽ പോയി വന്ന് കസേരയിൽ ഇരുന്നപ്പോ 12:30. ഒരു ഫയൽ നിവർത്തി കുറച്ചെന്തോ എഴുതിയിട്ട് 2 പേരെയും വിളിച്ച് ലഞ്ചിന് പോയി. ഇവരെ കണ്ട് ഫയൽ ശരിയാക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ കുറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ ചെല്ലുമ്പോഴും വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ എന്നവർ പറയുന്നുണ്ടായിരുന്നു. 3:30 അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ത് നീതിയാണ് അവർ പൊതുജനത്തോട് പുലർത്തുന്നത്? ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യനിഷ്ഠ പുലർത്തുന്നവരും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കണം. താമസിച്ച് ചെന്ന് നേരത്തെ ഇറങ്ങാനും ആവശ്യമില്ലാതെ ലീവ് എടുക്കാനും വാഞ്ചയുള്ളവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത്.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തേയില ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്ക് കാരണമാകുമെന്നും പൌരന്മാർക്കും വ്യവസായങ്ങൾക്കും സമയബന്ധിതമായ ആനുകൂല്യങ്ങൾ നഷ്ടമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ കാര്യക്ഷമമായ ആസൂത്രണത്തിനും സമയബന്ധിതമായ നിർവഹണത്തിനും പിഎം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികളും പൊതുജനങ്ങളുടെ പരാതികളും യോഗം അവലോകനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഊഷ്മളവും ബഹുമുഖവുമായ പങ്കാളിത്തം പ്രധാന മേഖലകളിൽ വ്യാപിപ്പിക്കുന്നതിന് പരസ്പര പ്രതിബദ്ധത അറിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവെച്ച് വട്ടമിട്ട് പറക്കാൻ നിർദ്ദേശിച്ചതിനിടെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൃത്യമായ നികുതി ഭരണത്തിലൂടെയും ഖജനാവിന്റെ ചോർച്ച തടഞ്ഞും ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്നും കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന് ലക്ഷ്യമെന്നും VD സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 241 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും 7 പേർ രോഗം ബാധിച്ച് മരിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 വയസ്സിന് താഴെ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 5 വയസ്സിന് താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തൃശൂർ ഇഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങൾക്ക് കൃത്യമായ നയങ്ങളുണ്ടെന്നും മെന്റർ ടീച്ചർമാരുടെ വിജ്ഞാപനവും നടപടികളും PSC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4070 അറസ്റ്റുകളും നടന്നു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MVijin MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാൻഡിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഗോളിന് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസോഗോവിന 1-3 ഗോളിന് ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2 ഗോളിന് കാനഡയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് എ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയയും മെക്സിക്കോ ചെക്കിയെയും നേരിടുകയാണ്. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കടുത്ത പോരാട്ടത്തിൽ സഹ ആതിഥരായ കാനഡയെ 1-2 ഗോളുകൾക്ക് മറികടന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് 1-ആം സ്ഥാനത്തോടുകൂടി നോക്കൌട്ട് റൌണ്ടിലെത്തി. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി സ്വിറ്റ്സർലൻഡ് മുന്നേറിയപ്പോൾ 4 പോയിന്റുമായി കാനഡ റൌണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളംനിറഞ്ഞ മത്സരത്തിൽ 2ാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. 4 പോയിന്റോടെ ബോസ്നിയയും നോക്കൌട്ട് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസിന് ഇരട്ടഗോൾ മികവിൽ സ്കോട്ട്ലാൻഡർ തകർത്ത് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും നിറഞ്ഞ മറ്റൊരു ആവേശപ്പോരിൽ ഹെയ്തിയെ 2-4 ഗോളുകൾക്ക് മറികടന്ന് സി ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിന് പിന്നിൽ 2ാം സ്ഥാനത്തെത്തി. ഗ്രൂപ്പുകളിലെ അവസാന റൌണ്ട് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണങ്ങൾക്കാവും ഇനി ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക.
0: ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7-നാണ് മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2ാം സ്ഥാനത്താണ്. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ചെറുകാടിനെ കുറിച്ച് കേൾക്കാം. ജീവിതത്തെ ഒരു വലിയ സന്ദേശമാക്കിയ പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യരിൽ ഒരാൾ പ്രൊഫസർ ചെറുകാട്. നിരന്തരം നടത്തിപ്പോന്ന ആത്മവിമർശനങ്ങൾ കൊണ്ട് അഗ്നിശുദ്ധി വരുത്തി സ്ഫുടം ചെയ്ത ഒന്നായിരുന്നു 62 വർഷം നീണ്ടുനിന്ന ജീവിതം. ചെറുകാട് ഗോവിന്ദ പിഷാരടി മലയാള ഭാഷാ നാടകകൃത്തും നോവലിസ്റ്റും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു പ്രൊഫസർ ചെറുകാട്. പ്രകൃതിയുടെ അജ്ഞേയതകൾക്ക് മുന്നിൽ അത്യന്തം വിനയാന്വിതനാകാനുള്ള ആർജവമുണ്ടായിരുന്ന വ്യക്തി. ജീവിതപാതയും മുത്തശ്ശിയും മണ്ണിന്റെ മാറിലും ദേവലോകവും എഴുതിയ പ്രതിഭാധനൻ. സ്നേഹബന്ധങ്ങൾ, തറവാടിത്തം, സ്വതന്ത്ര, മനുഷ്യഹൃദയങ്ങൾ, രക്തേശ്വരി, ഒടുക്കത്തെ ഓണം തുടങ്ങി എത്രയോ നാടകങ്ങളും ചെറുകാടിൻ്റെതായിട്ടുണ്ട്. ജീവിതപാതയാണ് ചെറുകാടിൻ്റെ ആത്മകഥ. പെരിന്തൽമണ്ണ താലൂക്കിലെ ചെമലശ്ശേരിയിലാണ് ചെറുകാട് ജനിക്കുന്നത്. 50കളിലും 60കളിലും മലയാള സാഹിത്യത്തെ നിർവചിക്കുന്നതിൽ ചെറുകാടിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രചനകൾ വലിയ സ്വാധീനം ചെലുത്തി. ചുകന്ന സഞ്ജിയുടെ തത്വശാസ്ത്രം എന്ന ലേഖനത്തിൽ ഉറൂപ് ഇങ്ങനെ പറയുന്നു: മനുഷ്യന് സുഖവും സന്തോഷവും ഉണ്ടാക്കുന്ന എല്ലാ കാര്യവും എനിക്കിഷ്ടമാണ്. അല്ലാത്തതിനോടൊക്കെ ദേഷ്യമുണ്ടാനും എന്ന നിഷ്കളങ്ക ജീവിതം സ്വായത്തമായിരുന്ന വ്യക്തിയായിരുന്നു ചെറുകാട്. ഭക്തനാണോ താങ്കൾ എന്ന് ചോദിച്ചവരോട് ചെറുകാട് പറഞ്ഞിരുന്നത്, ഈ ദൈവം ദൈവം എന്ന് പറയുന്ന ആൾ നമ്മുടെ PT ഭാസ്കര പണിക്കരെ പോലെയാണെങ്കിൽ എനിക്ക് ഒരല്പം ദൈവഭക്തിയൊക്കെയുണ്ട് എന്നായിരുന്നു. മനുഷ്യന് നന്മയും ശുദ്ധിയും പ്രദാനം ചെയ്യുന്ന കലയൊക്കെയും ഉത്കൃഷ്ടമല്ലാത്തതെന്തും അപകൃഷ്ടം എന്ന ഗാന്ധിയൻ സമീപനത്തോട് അത്രമേൽ ചേർന്ന് നിന്ന സാഹിത്യ വീക്ഷണമായിരുന്നു ചെറുകാടിനുണ്ടായിരുന്നത്. പാവറട്ടി സംസ്കൃത കോളേജിൽ കുറച്ചുനാൾ അധ്യാപകനായി ചെറുകാട് ജോലി നോക്കിയിട്ടുണ്ട്. കോവിലൻ ചെറുകാടിന്റെ ശിഷ്യനായിരുന്നു. ജീവിതം സന്യസിക്കാനുള്ളതല്ല എന്ന് തനിക്ക് ബോധ്യം വന്നത് ചെറുകാടിന്റെ സാമീപ്യത്തിലൂടെയായിരുന്നു എന്ന് കോവിലൻ പറയുന്നു. ജീവിതപാത പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ കോപ്പി SK നായർക്ക് സമ്മാനിക്കാൻ മലയാള നാട് ആഫീസിലെത്തിയ ചെറുകാടിന് അതിന്റെ വിലയിൽ കവിഞ്ഞ വലിയൊരു തുക നൽകിയ SK നായരോട് ഇത്രയും വലിയ ഒരു തുക ഒന്നിച്ച് കാണുന്നത് തന്നെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ ചെറുകാട്. മനുഷ്യസ്നേഹിയായ ആ ഗ്രാമീണനെ സമസ്ത മലയാളിയും പരിചയപ്പെട്ടത് ദേവലോകം എന്ന കൃതി കഥാപ്രസംഗ രൂപത്തിൽ എത്തിയപ്പോഴാണ്. 1952 മുതൽ 1964 വരെ കരിരസത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡറുകൾ കടന്നുപോയതിനെ കുറിച്ച് വേദനിച്ചെഴുതിയതാണ് ദേവലോകം. സത്യസന്ധമായ, ലളിതമായ, തികച്ചും സെക്യുലറായ ഒരു ജീവിതം ഏവർക്കും ഉണ്ടാകണം എന്ന ആശംസ ചെറുകാടിന്റെ കൃതികളിൽ വെളിച്ചമാർന്നു നിൽക്കുന്നു. ആഗോള വിപണിയെ തോൽപ്പിക്കാനുള്ള ഒരേയൊരു വഴി എനിക്കിത്ര മതി എന്ന തീരുമാനമാണ്. പാരമ്പര്യത്തിന്റെ ഊർജദായകമായ അംശങ്ങൾ സ്വീകരിക്കുകയും ആചാര ആഡംബരങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്ന നിർബന്ധവും ചെറുകാടിന് ഉണ്ടായിരുന്നു. ജീവിതപാതയുടെ 75 അധ്യായത്തിന്റെ പേര് കടുക്ക നെല്ലിക്ക താന്നിക്ക എന്നാണ്. അതിൽ മൂന്നാമത്തെ കുട്ടി എന്ന അർത്ഥത്തിൽ മൂന്നാം കാല് പെണ്ണാകണേ എന്ന് പ്രാർത്ഥിച്ച ഭാര്യയോട് ആണായാലും പെണ്ണായാലും വേണ്ടില്ല, കമ്മ്യൂണിസ്റ്റ് ആയാൽ മതിയെന്ന് ചെറുകാട് പറയുന്നുണ്ട്. ചെറുകാട് എഴുത്തിലും ജീവിതത്തിലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ശുദ്ധ കമ്മ്യൂണിസ്റ്റ്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആവുക എന്നത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്. ജീവിതം കൊണ്ട് അനായാസേന കമ്മ്യൂണിസ്റ്റ് ആയ ആളാണ് ഗോവിന്ദ പിഷാരടി എന്ന പ്രൊഫസർ ചെറുകാട്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
1: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. TB മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ US ഡോളറിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12-ാമത് പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15-ന് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: UK സന്ദർശനവേളയിൽ UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 June 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന 1 വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റ് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026ലാണ്. റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 പേർ മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകടനിലയിൽപ്പെട്ട 4 പേരും മറ്റ് 14 പേരുമാണ് ക്വാറന്റീനിൽ ഉള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിലുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
3: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including resource management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
0: അരുണാചൽ പ്രദേശിൽ ഇന്നലെ ഉണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേരെ കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമാ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റ് മത്സരങ്ങളിൽ ഹെയ്ത്തിയെ 2-4 ഗോളിന് മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തും. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ യുമറേ പട്ടണത്തിലും ഇന്ന് രാവിലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായി പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
4: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ആധുനിക ശാസ്ത്രം മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയുടെ അതിർത്തികളിലേക്കും എത്തിച്ച കാലത്താണ് ലോകം മറ്റൊരു വലിയ പ്രതിസന്ധിയുമായി നിശബ്ദമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വൈറസല്ല, യുദ്ധമല്ല, പ്രകൃതി ദുരന്തവുമല്ല, മനുഷ്യന്റെ മനസ്സിനുള്ളിൽ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് അത്. മാനസികാരോഗ്യ തകർച്ച ഒരു കാലത്ത് സമൂഹത്തിലെ ചെറിയൊരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായി കണ്ടിരുന്നതിനെ ഇന്ന് ലോകാരോഗ്യ സംഘടനയും പ്രമുഖ മെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങളും മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ വെല്ലുവിളികളിലൊന്നായി വിശേഷിപ്പിക്കുകയാണ്. ഏറ്റവും പുതിയ ആഗോള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമായി ഏകദേശം 120 കോടി ആളുകൾ വിവിധ തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളോടെയാണ് ജീവിക്കുന്നത് എന്നാണ്. 1990കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ എണ്ണം ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. ആശങ്കാജനകമായ മറ്റൊരു യാഥാർത്ഥ്യം മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും കൂടുതൽ തളർത്തുകയും വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രധാന കാരണങ്ങളിൽ ഇന്ന് മാനസിക രോഗങ്ങൾ മുൻനിരയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതാണ്. മനുഷ്യൻ പൊതുവെ ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് ശരീരത്തെയാണ്. ഹൃദ്രോഗം, ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ അവസ്ഥകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹം വളരെ കാലം മാനസികാരോഗ്യത്തെ രണ്ടാമതൊരു വിഷയമായി മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നത് മനസ്സും ശരീരവും വേർതിരിച്ചു നിൽക്കുന്ന രണ്ട് സംവിധാനങ്ങളല്ല എന്നാണ്. മനസ്സിന്റെ തകർച്ച ശരീരത്തെയും ബാധിക്കുന്നു, ശരീരത്തിന്റെ അസുഖങ്ങൾ മനസ്സിനെയും ബാധിക്കുന്നു. ഈ രണ്ടും പരസ്പരം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരേ ജീവശാസ്ത്ര വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വിഷാദരോഗവും ആകുലതയുമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇവയുടെ നിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കാൻ പോലും മനസ്സില്ലാത്ത അവസ്ഥ, എല്ലാത്തിനോടുമുള്ള താൽപര്യക്കുറവ്, ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ഭയം, കാരണമില്ലാത്ത നെഞ്ചിടിപ്പ്, ഉറക്കമില്ലായ്മ, നിരന്തരമായ ക്ഷീണം, ഇതെല്ലാം ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നില്ല എന്നതും പഠനങ്ങൾ കാണിക്കുന്നു. സ്ത്രീകളിലാണ് വിഷാദവും ആകുലതയും കൂടുതലായി രേഖപ്പെടുത്തുന്നത്. അതേസമയം ഏറ്റവും ആശങ്കാജനകമായ കാര്യം 15 മുതൽ 19 വയസ്സുവരെയുള്ള കൗമാരക്കാരും യുവാക്കളുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗത്തിൽ ഒന്നെന്നതാണ്. ജീവിതത്തിന്റെ ഏറ്റവും സ്വപ്നസമ്പന്നമായ പ്രായത്തിൽ തന്നെ ഒരു വലിയ തലമുറ മാനസിക സമ്മർദ്ദങ്ങളോടും ആത്മസംഘർഷങ്ങളോടും പോരാടുകയാണ്. ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. കോവിഡ് മഹാമാരി ലോകത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ മാത്രമല്ല മനുഷ്യരുടെ മാനസിക സുരക്ഷിതത്വത്തെയും തകർത്തു. മാസങ്ങളോളം നീണ്ട ഒറ്റപ്പെടലുകൾ, മരണഭയം, സാമ്പത്തിക പ്രതിസന്ധികൾ, തൊഴിൽ നഷ്ടങ്ങൾ എന്നിവ അനേകം ആളുകളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു. മഹാമാരി അവസാനിച്ചെങ്കിലും അതിന്റെ മാനസിക പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും ലോകത്തിന്റെ പല കോണുകളിലും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, യുദ്ധങ്ങൾ, കുടിയേറ്റ പ്രതിസന്ധികൾ, വർദ്ധിച്ചുവരുന്ന സാമൂഹിക അസമത്വങ്ങൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ, കുടുംബഘടനകളിലെ മാറ്റങ്ങൾ എന്നിവയും മനുഷ്യരുടെ മാനസികാരോഗ്യത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. ഒരു മനുഷ്യന് സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ ആദ്യം തകരുന്നത് പലപ്പോഴും അവന്റെ മനസ്സാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകവും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മനുഷ്യരെ ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നിരന്തരമായ താരതമ്യങ്ങളുടെ ഒരു ലോകവും സൃഷ്ടിക്കുന്നു. മറ്റുള്ളവരുടെ വിജയങ്ങൾ മാത്രം കാണുകയും സ്വന്തം ജീവിതത്തെ അതുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. യാഥാർത്ഥ്യ ജീവിതത്തെക്കാൾ ഡിജിറ്റൽ പ്രതിച്ഛായകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ സംസ്കാരം
ആത്മവിശ്വാസക്കുറവും ഏകാന്തതയും വർദ്ധിപ്പിക്കുന്നതായി നിരവധി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മാനസികാരോഗ്യ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ദുരന്തം രോഗം മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹികമായ അപമാന ബോധമാണ്. ഇന്നും പല സമൂഹങ്ങളിലും വിഷാദരോഗം ഒരു രോഗമെന്നതിലുപരി മനക്കരുത്തില്ലായ്മ ആയി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ആകുലതകൾ അനുഭവിക്കുന്ന ഒരാളോട് ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ മതി എന്നു പറയുന്ന സമീപനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സ തേടാതെ തന്നെ വേദനകൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമായിരുന്നിട്ടും ഭൂരിഭാഗം ആളുകൾക്ക് അതിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ എണ്ണം വളരെ കുറവാണ്. പല രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റ് പോലും ലഭ്യമല്ല. ആരോഗ്യമേഖലയിലെ മൊത്തം ചെലവിൽ വളരെ ചെറിയൊരു വിഹിതം മാത്രമാണ് മാനസികാരോഗ്യത്തിനായി മാറ്റിവെക്കപ്പെടുന്നത്. ഈ പ്രതിസന്ധി വ്യക്തികളെ മാത്രം ബാധിക്കുന്നില്ല, കുടുംബങ്ങളെയും തൊഴിൽ മേഖലയെയും ദേശീയ സമ്പദ് വ്യവസ്ഥകളെയും അത് ബാധിക്കുന്നു. വിഷാദവും ആകുലതയും കാരണം വർഷം തോറും കോടിക്കണക്കിന് തൊഴിൽ ദിനങ്ങളാണ് ലോകത്തിന് നഷ്ടമാകുന്നത്. ഉൽപാദനക്ഷമത കുറയുന്നു, ആരോഗ്യ ചെലവുകൾ വർദ്ധിക്കുന്നു, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾക്ക് അധിക ഭാരമുണ്ടാകുന്നു. അതായത് മാനസികാരോഗ്യം ഒരു വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, അതൊരു സാമൂഹികവും സാമ്പത്തികവുമായ വിഷയമാണ്. എന്നാൽ ഈ ചിത്രം മുഴുവൻ ഇരുണ്ടതല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിച്ചു വരുന്നു. പല രാജ്യങ്ങളും സമൂഹ അധിഷ്ഠിത ചികിത്സാ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും മാനസികാരോഗ്യ വിദ്യാഭ്യാസം ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ കൗൺസിലിംഗ് സേവനങ്ങളും ടെലിമെഡിസിൻ സംവിധാനങ്ങളും കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊന്നും മതിയാകില്ല. ഈ പ്രതിസന്ധിയെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങളിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ആവശ്യമാണ്. മാനസികാരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കണം. സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും മാനസികാരോഗ്യ സംരക്ഷണം നിർബന്ധമായ ഘടകമാക്കണം. ചികിത്സ തേടുന്നതിനെക്കുറിച്ചുള്ള അപമാന ബോധം ഇല്ലാതാക്കണം. കുടുംബങ്ങൾക്കുള്ളിൽ പോലും മനസ്സിനെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ സാധാരണമാകണം.

ഒരു കാലത്ത് മനുഷ്യർ ശാരീരിക രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മടിച്ചിരുന്നു. പിന്നീട് ശാസ്ത്രവും ബോധവൽക്കരണവും ഈ മൗനം തകർത്തു. ഇന്ന് മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും അതേ മാറ്റം അനിവാര്യമാണ്. കാരണം ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി അളക്കേണ്ടത് അതിന്റെ കെട്ടിടങ്ങളുടെയും സാമ്പത്തിക വളർച്ചയുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ മാനസിക ക്ഷേമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് മാനസികാരോഗ്യ തകർച്ചയാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ശാസ്ത്രീയ ബോധവൽക്കരണവും മനുഷ്യസ്നേഹപൂർവമായ ഇടപെടലുകളുമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ രക്ഷിക്കുക എന്നത് ഒരാളുടെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു ഭാവി തലമുറയെയും രക്ഷിക്കുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം ഇനിയൊരു വ്യക്തിപരമായ വിഷയം മാത്രമല്ല, അത് മനുഷ്യരാശിയുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്. ആഗോളതലത്തിൽ മാനസികാരോഗ്യ പ്രതിസന്ധി അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി പല രീതിയിലും പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. കാരണം വിദ്യാഭ്യാസം, ആരോഗ്യ സൂചികകൾ, മനുഷ്യ വികസന നിലവാരം എന്നിവയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനങ്ങളിലൊന്നായ കേരളം തന്നെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയും ആത്മഹത്യാ നിരക്കുകളുടെയും കാര്യത്തിൽ ആശങ്കാജനകമായ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഗവേഷകർ പലപ്പോഴും ഇതിനെ കേരള പാരഡോക്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാമൂഹിക വികസനം ഉയർന്നിട്ടും മാനസികാരോഗ്യ വെല്ലുവിളികൾ വലിയ തോതിൽ നിലനിൽക്കുന്ന അവസ്ഥ. കേരള ആരോഗ്യവകുപ്പും നിംഹാൻസും ചേർന്ന് നടത്തിയ ദേശീയ മാനസികാരോഗ്യ സർവേയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ പ്രായപൂർത്തിയായവരിൽ ഏകദേശം 11.36% പേർ വിവിധ തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോടെയാണ് ജീവിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം ഓരോ 9 പേരിൽ ഒരാൾക്ക് വീതം മാനസികാരോഗ്യ സഹായം ആവശ്യമായ ഒരവസ്ഥയുണ്ട്. വിഷാദരോഗം, ആകുലത, സ്ട്രെസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവയാണ് കൂടുതലായി കണ്ടെത്തപ്പെട്ടത്. കേരളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഘടകം ആത്മഹത്യാ സാധ്യതയുടെ ഉയർന്ന നിരക്കാണ്. ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് ആത്മഹത്യാ സാധ്യതയും സ്ട്രെസ് സംബന്ധമായ അസ്വസ്ഥതകളും കൂടുതലാണെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു. ഇതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട്. കേരളത്തിലെ സമൂഹം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സംയുക്ത കുടുംബങ്ങൾ കുറഞ്ഞു, ഒറ്റപ്പെട്ട ജീവിത രീതികൾ വർദ്ധിച്ചു. വിദേശ തൊഴിലവസരങ്ങളെ ആശ്രയിച്ച കുടുംബങ്ങളിൽ വൈകാരിക അകലം കൂടുതലായി അനുഭവപ്പെടുന്നു. പ്രായമായ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്ന വീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ, കരിയർ അനിശ്ചിതത്വം, മത്സര സമ്മർദ്ദങ്ങൾ എന്നിവയും ഉയരുന്നുണ്ട്. ഇതെല്ലാം മാനസികാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയും പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഏറ്റവും പുതിയ മെറ്റാ അനാലിസിസ് പഠനങ്ങൾ പ്രകാരം സ്ത്രീകളിൽ വിഷാദം, ആകുലത, സ്ട്രെസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുടെ നിരക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. കുടുംബ ഉത്തരവാദിത്വങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സാമൂഹിക പ്രതീക്ഷകൾ, വീട്ടിനുള്ളിലെ വൈകാരിക ഭാരം എന്നിവ പലപ്പോഴും ഇതിന് കാരണമാകുന്നു. അതേസമയം കേരളത്തിലെ കൗമാരക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മാനസികാരോഗ്യം ഇന്ന് വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ സമ്മർദ്ദം, സാമൂഹിക താരതമ്യങ്ങൾ, ഡിജിറ്റൽ ലോകത്തിന്റെ സ്വാധീനം, കുടുംബ പ്രതീക്ഷകൾ, ഏകാന്തത എന്നിവ കുട്ടികളുടെയും യുവാക്കളുടെയും മനസ്സിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതായി വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനായി പ്രത്യേക പദ്ധതികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം മറ്റ് പല സംസ്ഥാനത്തെക്കാളും കൂടുതലാണെങ്കിലും അപമാനബോധം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്നതാണ്. ഇന്നും പല കുടുംബങ്ങളിലും സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുന്നത് ഒരു രോഗചികിത്സ എന്നതിലുപരി ആൾക്കെന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലരും സഹായം തേടാൻ വൈകുന്നു. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം രാജ്യത്ത് മാതൃകയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും
മാനസികാരോഗ്യ രംഗത്ത് ഇപ്പോഴും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നു. വിദഗ്ധരുടെ കുറവ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തിരക്ക്, ഗ്രാമപ്രദേശങ്ങളിൽ സേവനങ്ങളുടെ പരിമിതമായ ലഭ്യത, ദീർഘകാല കൗൺസിലിംഗ് സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അതേസമയം കേരളം ചില നല്ല മാതൃകകളും സൃഷ്ടിക്കുന്നുണ്ട്. മാനസികാരോഗ്യ സർവേകൾ, സമൂഹ അധിഷ്ഠിത പദ്ധതികൾ, സ്കൂൾ മാനസികാരോഗ്യ പരിപാടികൾ, സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, ഡിജിറ്റൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ പ്രശ്നത്തെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ യഥാർത്ഥ വെല്ലുവിളി രോഗങ്ങളുടെ എണ്ണം മാത്രമല്ല, ഉയർന്ന വിദ്യാഭ്യാസവും സാമൂഹിക പുരോഗതിയും ഉണ്ടായിട്ടും മനുഷ്യർ കൂടുതൽ ഏകാന്തരാകുകയും മാനസികമായി ക്ഷീണിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സാമൂഹിക യാഥാർത്ഥ്യമാണ് അത്. ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടും ജീവിതത്തിന്റെ അർത്ഥവും വൈകാരിക സുരക്ഷിതത്വവും പലർക്കും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സമൂഹം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച ചികിത്സയിൽ മാത്രം ഒതുങ്ങരുത്. കുടുംബ ബന്ധങ്ങൾ, വിദ്യാലയ അന്തരീക്ഷം, തൊഴിൽ സംസ്കാരം, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ലഹരി ഉപയോഗം, വയോജനങ്ങളുടെ ഏകാന്തത, യുവാക്കളുടെ ഭാവി ആശങ്കകൾ എന്നിവയെല്ലാം ഒരുമിച്ച് കാണേണ്ട വിഷയങ്ങളാണ്. കാരണം മാനസികാരോഗ്യം ഒരു ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല, അത് ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കേരളം ആരോഗ്യരംഗത്ത് ഇന്ത്യക്ക് മാതൃകയായതുപോലെ മാനസികാരോഗ്യ രംഗത്തും ഒരു പുതിയ മാതൃക സൃഷ്ടിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. കാരണം ഒരു സമൂഹത്തിന്റെ പുരോഗതി അളക്കേണ്ടത് അവിടെയുള്ള മനുഷ്യർ എത്രകാലം ജീവിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അവർ എത്രമാത്രം മനഃശാന്തിയോടെയും അന്തസ്സോടെയും ജീവിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ராத்திரி மழையா
1: അടുക്കള അവതരണം ഗായത്രി ദേവി.

0: ചെയ്യുന്നത്.
1: അറിവല്ല മറിച്ച് ആവർത്തനമാണ് വിശ്വാസത്തെ നിർമ്മിക്കുന്നത് എന്ന മനഃശാസ്ത്ര തത്വമാണിത്. 100 വട്ടം ആവർത്തിച്ചാൽ ഒരു നുണ സത്യമാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു വെറും ചൊല്ലല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന വലിയൊരു പ്രക്രിയയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ മനസ്സ് സത്യമേത് നുണയേത് എന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പരിചിതമായ കാര്യങ്ങൾക്കാണ്. നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് നാഡീവ്യൂഹങ്ങളുണ്ട്. ഒരു ചിന്ത ആവർത്തിക്കുമ്പോൾ ആ കോശങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക പാത രൂപപ്പെടുന്നു. ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. ഒരു വഴിയിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ അവിടെ ഒരു സ്ഥിരമായ പാത രൂപപ്പെടുന്നത് പോലെ ആവർത്തിക്കുന്ന ചിന്തകളെ സത്യമായി സ്വീകരിക്കാൻ നമ്മുടെ തലച്ചോറ് നിർബന്ധിതമാകുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിനേക്കാൾ അത് എത്രത്തോളം പരിചിതമാണ് എന്നതിനാണ് തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ഹിപ്പോകാമ്പസും മുൻഗണന നൽകുന്നത്. നമ്മൾ സ്വയം എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കൊന്നിനും കഴിയില്ല, ഞാനൊരു പരാജയമാണ്. ഇത്തരം നെഗറ്റീവ് ചിന്തകൾ ആവർത്തിക്കുമ്പോൾ തലച്ചോർ അത് സത്യമായി രേഖപ്പെടുത്തുന്നു. ഇത് നമ്മുടെ തീരുമാനങ്ങളെയും മാനസികാവസ്ഥയും ബാധിക്കും. എന്നാൽ ഇതിന്റെ ഗുണപരമായ വശം നോക്കൂ. എനിക്കിത് സാധിക്കും, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകൾ ബോധപൂർവം ആവർത്തിച്ചാൽ തലച്ചോർ ആ പുതിയ പാതകളെ ശക്തിപ്പെടുത്തും. ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സാ കാണുന്നതും നല്ല ശീലങ്ങൾ ആവർത്തിക്കുന്നതും വെറുമൊരു മോട്ടിവേഷൻ മാത്രമല്ല, അത് നിങ്ങളുടെ തലച്ചോറിനെ റീവയറിംഗ് ചെയ്യുന്ന പ്രക്രിയയാണ്. ആവർത്തനം വഴി നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണോ കൂടുതൽ സമയം നൽകുന്നത് അതായി നിങ്ങൾ മാറുന്നു. ആവർത്തനത്തിന് സത്യത്തെ മറികടക്കാൻ കഴിയും എന്ന അറിവ് നമുക്കൊരു വലിയ കരുത്താണ്. നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. അവ സത്യമാണോ അതോ നമ്മൾ ആവർത്തിച്ച് കേട്ടതുകൊണ്ട് സത്യമായി തോന്നുന്നതാണോ? ഈ തിരിച്ചറിവുണ്ടെങ്കിൽ തെറ്റായ ചിന്തകളെ ഒഴിവാക്കി ശരിയായ പാത തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ചിന്തകളുടെ തടവുകാരാണോ അതോ അവയുടെ ശില്പികളാണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. നല്ല ചിന്തകൾ ആവർത്തിക്കുക, നല്ല പാതകൾ നിർമ്മിക്കുക. കാരണം നിങ്ങൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ നാളെ.

നമസ്തെ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്താണ് സാർ ഇത്? പീതാംബരനെ പോലെ ക്രിമിനലിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ വരവ്, ഇതെന്ത് ന്യായമാണ്?
2: പ്രതിയുടെ മൊഴി തള്ളിക്കളയാനാവുന്നത് ചേട്ടാ, നെയിം സേക്കിനെങ്കിലും ശ്രീഹരിയെ കൊണ്ടേ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ.
3: പീതാംബരനെ കൊണ്ടുപോയി നാലെണ്ണം ചാർജ് ചെയ്താലുള്ള കാര്യം അറിയാം. ഇത് സത്യത്തിൽ ആര് പറഞ്ഞിട്ട് ചെയ്താന്ന് അവൻ തന്നെ പറയും.
2: അവൻ നാലഞ്ച് കേസിൽ പിടികിട്ടാ പുള്ളിയാ. അവന്റെ മൊഴി മാത്രമല്ല പ്രശ്നം, സാക്ഷികളുണ്ട്. ശ്രീഹരിയുടെ സുഹൃത്ത് ജോസിന്റെ വണ്ടിയിലാണ് പീതാംബരൻ സംഭവ സ്ഥലത്ത് വന്നതെന്നും അവിടെ വെച്ച് ശ്രീഹരിയുമായി സംസാരിച്ചുവെന്നും കണ്ടവര് പറയുന്നു. ഞാൻ ഹെൽപ്ലെസ് ആ, മുകളിൽ നിന്ന് നല്ല പ്രശ്നം.
4: ഞാൻ വരാം, ഞാൻ പാസ്.
1: ഹരി,
4: ഇവര് കൊണ്ടുപോയി തൂക്കി കൊല്ലുകയൊന്നും ചെയ്യില്ല. നിങ്ങളെ അഡ്വക്കേറ്റ് പ്രഭാര സാറിൽ.
5: ഇനി നടക്കേണ്ട കഥയാണ് നിങ്ങളുടെ ഈ KRM ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ക്ലൈമാക്സ് കൂടി കിട്ടിയാ മങ്ങിണി വാരിയക്കാര് കാത്തിരിക്കുക കണ്ടശ തുടങ്ങാൻ. പിന്നെ അങ്കിളിന്റെ ടൈം പോലെ സീരിയലോ സിനിമയോ ഒക്കെ ആയി അത് മാറും.
6: ആങ്കിള് മരിച്ചോ? ഇന്ദു ടീച്ചറിനെ മാരി ചെയ്ത?
5: ഇല്ല, പക്ഷേ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അയാൾ കിടപ്പിലായി. ഇന്ദുലേഖ ഇന്നും അയാളുടെ കൂടെയുണ്ട്, ഒരു ഭാര്യയുടെ കടമ നിറവേറ്റിക്കൊണ്ട്.
7: ഈ ശ്രീഹരങ്ങൾ ഇപ്പൊ എവിടെയാ?
5: ആ കേസിൽ ഒരു വർഷം ഹരി ജയിലിൽ കിടന്നു. മനസാ വാച അറിയാത്ത കാര്യത്തിന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ ഹരിയെ ആകെ തളർത്തിയിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഹരി ഇന്ദുവിനെ കണ്ടു ഒരു തവണ.
4: എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കണം.
7: കേൾക്കണം എന്ന് ശ്രീഹരിക്ക് പറയാനാവൂ? വിശ്വസിക്കണമെന്ന് ശഠിക്കരുത്.
4: സത്യം വിശ്വസിക്കില്ല എന്ന് ശാഠ്യം പാടില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പങ്കില്ല ആ സംഭവത്തിൽ. പീതാംബൻ ആർക്കോ വേണ്ടി നുണ പറഞ്ഞതാണ്.
7: കോടതി പോലും ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. പണം ഒരുപാട് ചെലവാക്കി വക്കീലിന് വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ.
4: അതിലെനിക്ക് നിരാശയില്ലായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ നീ എന്നെ വിശ്വസിക്കില്ല എന്ന് പറയും.
7: എന്നെ പോകാൻ വിടൂ. എത്ര ആവർത്തിച്ച് പറഞ്ഞത് എന്നെ പറഞ്ഞാലും എന്റെ വിശ്വാസം മാറില്ല. പഴയ ശ്രീഹരിയായിട്ട് കാണാൻ പ്രയാസമാണ്. ഇതിപ്പോ ശാന്തി എടുത്തിട്ട് നുണ കേട്ടതുകൊണ്ടാ ഇവിടെ വരെ ഞാൻ വന്നത്. ഒരു ചതിയിലൂടെ എന്നെ സ്വന്തമാക്കാന്ന് കരുതിയ ബാലേന്ദ്രനെക്കാളും എനിക്ക് വെറുപ്പ് നിങ്ങളോടാ. ഭയം നിങ്ങളെ കാണുമ്പോ പോവാ. ഞാൻ
4: നിന്നെ ആയിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? നിനക്ക് പകരമാവില്ല ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിച്ചത്? ശ്രീഹരി തോൽപ്പിച്ചു പലരും, പക്ഷെ ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇഡിയറ്റായിരുന്നു. എന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നു. അതിന്റെ വേദന വളരെ വളരെ കൂടുതലാണ്.
5: അതിനുശേഷം അയാൾ ഈ നാട് വിട്ടുപോയി. ഒരുപാട് കാലം വിവരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അറിഞ്ഞു പാരീസിലാണെന്ന്. ഈ വീടും ഞാനും കാത്തിരിക്കുക എന്നെങ്കിലും സംഭവിക്കുന്ന ഹരിയുടെ തിരിച്ചു വരവിനാൽ.
8: അങ്കിളപ്പോ ഇവിടുത്തെ കാര്യസ്ഥനല്ലേ?
5: വലിയ പട്ടണത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാവുമ്പോ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ സംസാരിക്കണം. കാര്യസ്ഥനെന്നല്ല, കെയർ ടേക്കർ എന്നാ പറയുക, മനസ്സിലായോ?
8: ഓ,
5: ശ്രീഹരിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് കാവ്, കുളം, തറവാട്, പൂമുഖം, കിണ്ണം, കിണ്ടി, തുളസിക്കതിര്, ഇതേ നല്ലെണ്ണ, പിന്നെ നന്ദിയാർവട്ടം, ഇതൊക്കെ വലിയ ഇഷ്ടാ.
7: എനിക്ക് ഇന്ദുലേഖ എന്ന് പറയണ അവരൊന്ന് കാണണം.
6: ശ്രീഹരി തിരിച്ചു വരും, എന്നിട്ട് ഇന്ദുലേഖ ടീച്ചറിനെ ഇവിടുന്ന് രക്ഷിച്ചു
5: കൊണ്ടുപോകും. ഞാനും ആ ട്രാക്കിലാ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടെങ്കിലേ നോവല് നിക്കൂ.
8: അങ്കിളെ, അങ്കിള് ചേരണ്ടാറുണ്ടോ?
9: അങ്കിള് ചേരണ്ടാന്ന് പറഞ്ഞാ കോപ്പി അടി.
8: ഈ ബുക്കിൽ നിന്നൊക്കെ നോക്കിയിട്ട് പകർത്തി എഴുതാന്ന് അങ്ങനെ ചിലര് പറഞ്ഞു.
5: എടോ അസൂയാലുക്കള്, ഞങ്ങൾ എഴുത്തുകാർക്കെതിരെ ഇത്തരം ചീപ്പ് അപവാദങ്ങൾ പറയാറുണ്ട്. MT രണ്ടിടങ്ങഴി തകഴിയുടെ രണ്ടാം ഊഴമാണെന്ന് പറഞ്ഞിരുന്നു ചിലർ. വാസുവട്ടം കുലുങ്ങിയോ? ഇല്ല.
10: ഓവിയുടെ
11: കോഴിയുടെ
10: കോഴിയല്ല ഓവി ഓവി വിജയൻ ഓവിയുടെ ഖസാക്ക് ശിവാജിയുടെ തങ്കപ്പതക്കം അടിച്ചു മാറ്റിയതാണെന്ന് ചിലത് പറഞ്ഞു. വിജയേട്ടൻ മറുപടി പറഞ്ഞോ? ഇല്ല.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശ ചിന്തയിൽ കേൾക്കാം സമയത്തിന്റെ വില. നമ്മുടെ എല്ലാം കൈവശമുള്ള ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. നമുക്ക് ഒരുപാട് പണമുണ്ടാകാം, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒരു നിമിഷം പോലും നമുക്ക് തിരികെ ലഭിക്കില്ല. സമയം ഒരു നദി പോലെയാണ്, അത് മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരിക്കും. ആ നദിയിൽ നിന്ന് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും തിരികെ എടുക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ സമയം വെറുതെ കളയുന്നു. ഒരുപക്ഷെ അത് ടി വി കാണുന്നതിലോ മൊബൈൽ ഫോണിൽ കളിക്കുന്നതിലോ ആകാം. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ ഒരവസരമാണ്. ആ അവസരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. സമയത്തെ ശരിയായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും. സമയത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു. ശിഷ്യൻ എപ്പോഴും ഗുരുവിനോട് പറയും, ഗുരു, എനിക്ക് നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗുരു എപ്പോഴും ശിഷ്യന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിക്കും. ഒരു ദിവസം ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ നാളെ ചെയ്യാൻ വെച്ച ഒരു കാര്യം ഇന്ന് ചെയ്യുക. പക്ഷേ ശിഷ്യൻ അതിന് തയ്യാറായില്ല. അയാൾ പറഞ്ഞു, ഗുരു, എനിക്ക് ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. ഒരു ദിവസം ഗുരു ശിഷ്യനെ പുഴയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഗുരു ഒരു ചെറിയ കല്ല് പുഴയിലിട്ടു. ആ കല്ല് പുഴയിൽ മുങ്ങിപ്പോയി. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ ആ കല്ല് പുഴയിൽ നിന്നെടുക്കുക. ശിഷ്യൻ ശ്രമിച്ചു, പക്ഷേ അവന് ആ കല്ല് പുഴയിൽ നിന്നെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ സമയം ഈ കല്ല് പോലെയാണ്. ഒരു നിമിഷം പോലും നമുക്ക് തിരികെ ലഭിക്കില്ല. നാളേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇന്നത്തെ സമയം നമുക്ക് നന്നായി ഉപയോഗിക്കാൻ സാധിക്കണം. ഈ കഥയിലെ ശിഷ്യനെ പോലെയാണ് നമ്മളും. നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. പക്ഷേ നാളെ എന്നത് ഒരിക്കലും വരാത്ത ഒരു ദിവസമാണ്. നമ്മൾക്ക് എങ്ങനെ സമയം നന്നായി ഉപയോഗിക്കാൻ സാധിക്കും? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓരോ ദിവസവും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ സാധിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ സാധിക്കണം. സമയം വെറുതെ കളയരുത്. സോഷ്യൽ മീഡിയയിലോ ടിവിയിലോ സമയം വെറുതെ കളയാതിരിക്കാൻ ശ്രമിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ സമയം നമുക്ക് നന്നായി ഉപയോഗിക്കാൻ ശ്രമിക്കാം. നമ്മുടെ സമയം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ. നമ്മുടെ ഈ യാത്രയിൽ സമയം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നന്നായി ഉപയോഗിക്കാനുള്ള അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ ശരിക്കും സമയത്തിന്റെ വില അറിയുന്ന ആളാണോ? വെറുതെ ആലോചിക്കൂ. ഉത്തരം സമയത്തെ മാനിക്കാൻ സഹായിച്ചേക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. പ്രധാന ധാന്യവിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നന്നേ ചെറിയ ധാന്യമണികളോട് കൂടിയതും പുല്ലുകളുടെ വർഗത്തിൽ ഉൾപ്പെട്ടതുമായ വിളകളെയാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന് വിളിക്കുന്നത്. നെല്ല്, കോതമ്പ്, ചെറുധാന്യങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് പരുക്കൻ ധാന്യങ്ങൾ എന്നാണ് ഇന്ത്യൻ സ്ഥിതിവിവര കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നെല്ല്, കോതമ്പ് എന്നിവയെ ശ്രേഷ്ഠ ധാന്യങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണെന്നറിയുമോ? നെല്ലിനേക്കാൾ കോതമ്പിനേക്കാൾ താഴെയാണ് ചെറുധാന്യങ്ങൾ എന്ന ധാരണയുണ്ടായി. ആ ധാരണ മാറ്റുക എന്ന ഉദ്ദേശത്തോടെ 2018 കേന്ദ്ര സർക്കാർ 10 മില്ലറ്റുകളെ പോഷകധാന്യങ്ങളായി പ്രഖ്യാപിച്ചു. ബജ്ര, മണിച്ചോളം, റാഗി, ചാമ, പനിവരക്, വരക്, തിന, കുതിരവാലി എന്നീ ചെറുധാന്യങ്ങളും ബക്ക്വീറ്റ്, ചീരധാന്യം എന്നീ കടപട ധാന്യങ്ങളുമാണ് പോഷകധാന്യങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടത്. അവതരണം ഷാൽമ.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

0: ബ്ലൂ മറിൻ ഹോട്ടലിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് 7:30 എന്നാണ് പ്രഖ്യാപനം. എല്ലാ ദിവസവും അത് 8 മണിയോടുകൂടി മാത്രമേ തയ്യാറാവുകയുള്ളൂ. എങ്കിൽ പോലും ഇതൊക്കെ അറിയുന്ന നമ്മുടെ ജമ്മുകൾ എല്ലാം 7 മണിക്ക് തന്നെ ലോബിയിൽ എത്തിച്ചേരും. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നെറ്റ് ലഭിക്കണമെങ്കിൽ ലോബിയിലെത്തിയേ പറ്റൂ. 2-ാം ദിവസം ലോബിയിൽ എത്തിച്ചേർന്നവരുടെ മുഖം തന്നെ സമൃദ്ധമായി ഉറങ്ങിയതിന്റെ ലക്ഷണം വിളിച്ചോതുന്ന തരത്തിലുള്ളതായിരുന്നു. 2 രാത്രികളിൽ കൈവിട്ടുപോയ ഉറക്കത്തെ പിടിച്ചുകെട്ടി ജാമ്യം നിഷേധിച്ച് കസ്റ്റഡിയിലാക്കിയതിന്റെ ഉന്മേഷം ഏവരിലും പ്രകടമായിരുന്നു. സമൃദ്ധമായ പ്രഭാതഭക്ഷണത്തിന് ശേഷം മറീന പാർക്കിലേക്ക് തിരിച്ചു. അവിടെ നിന്ന് വേണം റോസ് ഐലൻഡിലേക്കും നോർത്ത് ബേ ഐലൻഡിലേക്കും പോകുവാൻ. കടലുമായി തൊട്ടുരുമിക്കിടക്കുന്നു എന്നതാണ് മറീന പാർക്കിന്റെ പ്രത്യേകത. ഒഴുകിയെത്തുന്ന തിരമാലകൾ പാദസ്നാനം നിർവഹിച്ച് മടങ്ങിപ്പോകും. യാതൊരുവിധ പ്രവേശന ഫീസുമില്ലാതെ ഈ പാർക്കിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. ഈ പാർക്കിൽ നിന്ന് നോക്കിയാൽ അങ്ങ് അകലെ കടലോരത്ത് റോസ് ഐലൻഡിനെ വളരെ ഭംഗിയായി നമുക്ക് കാണുവാൻ സാധിക്കും. കുട്ടികൾക്ക് വേണ്ടി ആകർഷകമായ കളിയിടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മറീന പാർക്ക് നിലനിൽക്കുന്നത്. രാജീവ് ഗാന്ധി വാട്ടർ സ്പോർട്സ് കോംപ്ലക്സ് ഇതിന് തൊട്ടടുത്താണ്. രാജീവ് ഗാന്ധിയുടെ അതിമനോഹരമായ ഒരു പ്രതിമ നമുക്കവിടെ കാണുവാൻ സാധിക്കും. നിരവധി പ്രത്യേകതകളുള്ള ഫിഷറീസ് അക്വോറിയം ഇതിന്റെ തൊട്ടരികിലായി തന്നെ നിലകൊള്ളുന്നു. റോസ് ഐലൻഡ്, വൈപ്പർ ഐലൻഡ്, നോർത്ത് ബേ എന്നിവിടങ്ങളിലേക്കുള്ള ബോട്ടുകൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഞങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടുകൾ ഞങ്ങൾ എത്തുമ്പോഴേക്കും സജ്ജമാക്കിയിരുന്നു. ബോട്ട് തയ്യാറാക്കുന്നതിനിടയിൽ വശ്യമനോഹരമായ പ്രകൃതി ഭംഗിയുമായി ഇഴുകിച്ചേർന്ന ചില ദൃശ്യങ്ങൾ ഫോട്ടോയിലൂടെ ഒപ്പിയെടുത്തു. ദിലീപിന്റെ ട്രോളൻ പ്രയോഗങ്ങളും എഡിസന്റെ മേമ്പൊടി സാമ്പർത്ഥ്യവും ശശിയണ്ണന്റെ മുൻകാല ദ്വീപനുഭവങ്ങളും അജയന്റെ ചരിത്ര പുരാണങ്ങളും യാത്രയിലുടനീളം ലാളിത്യം പകർന്ന് രസകരമാക്കി. 2 ദിവസത്തെ കഠിന യാത്രകൾക്ക് ഒരു ഇളവ് പോലെയായിരുന്നു നോർത്ത് ബേ ഐലൻഡിലേക്കുള്ള യാത്ര. ആദ്യം റോസ് ഐലൻഡിലേക്ക് പോകുമെന്നും അവിടെ നിന്ന് നോർത്ത് ബേയിലേക്ക് പോകുമെന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും വളരെ പെട്ടെന്ന് പരിപാടിയിൽ ഒരു മാറ്റമുണ്ടായി. ഞങ്ങൾ ആദ്യം പോയത് നോർത്ത് ബേ ഐലൻഡിലേക്കായിരുന്നു. അതൊരു പക്ഷേ ടൂർ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ താല്പര്യപ്രകാരമാകുവാനാണ് സാധ്യതയെന്ന രാമചന്ദ്രന്റെ നിഗമനം വോട്ടിനിടാതെ വെറുതെ അങ്ങ് പാസായി. ഏറ്റവും കൂടുതൽ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്നത് നോർത്ത് ബേ ഐലൻഡിലാണ്. അപ്പോൾ പരമാവധി സമയം അവിടെ ചെലവഴിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയാകണം ആദ്യം അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. ഇത് ഞങ്ങളിലൊരു ചെറിയ വിഷമത്തിന് കാരണമാവുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് റോസ് ഐലൻഡിലായിരുന്നു. റോസ് ഐലൻഡിൽ വളരെ കുറച്ച് സമയം മാത്രമേ ലഭ്യമായുള്ളൂ എന്നുള്ളത് കൊണ്ട് ചരിത്ര സ്മാരകങ്ങളിലൂടെ യഥാവിധി കടന്നുപോകുന്നതിനുള്ള സമയം അവിടെ കിട്ടിയിരുന്നില്ല. ആൻഡമാൻ അഡ്മിനിസ്ട്രേഷനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്നാണ് ഇതിനൊരു മറുപടിയായി ടൂർ ഓപ്പറേറ്റിംഗ് സംഘാടകർ പറഞ്ഞിരുന്നത്. ഏതായാലും നോർത്ത് ബേ ഐലൻഡിലേക്ക് കടന്നു എന്ന ഞങ്ങൾ തിരഞ്ഞെടുത്ത വാട്ടർ സ്പോർട്സ് മിനി സബ്മറൈൻ യാത്രയാണ്. കപ്പലിന്റെ അടിത്തട്ട് കടലിനടിയിലും ബാക്കി ഭാഗം മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കപ്പലാണ് അഥവാ വലിയ ബോട്ട്. സ്വാഗത പാനീയത്തോടെ ആദരവോടെ ഞങ്ങളെ സ്വീകരിച്ച സംഘാടകർ എല്ലാ ആളുകളെയും കപ്പലിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. അടിത്തട്ടിൽ സുതാര്യതയിലൂടെ മത്സ്യങ്ങളെയും കടൽ ജീവികളെയും ഒക്കെ കാണുന്നതിനുള്ള അവസരമാണ് ഉണ്ടായിരുന്നത്. അത്രമാത്രം മെച്ചപ്പെട്ട ഒരു കാഴ്ചയായി പലർക്കും അത് അനുഭവപ്പെട്ട് കാണുമെന്ന് തോന്നുന്നില്ല. എങ്കിലും മിനി സബ്മറൈൻ എന്ന സങ്കല്പം മറ്റിടങ്ങളിൽ ഇല്ലാത്തതിനാൽ ഇത് ഒരു പ്രത്യേക അനുഭവം തന്നെ പങ്കുവച്ചു. കപ്പലിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായി DJ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട്. അതിൽ ചടുലമായ സംഗീതത്തോടു കൂടിയ ഗംഭീരമായ ഒരു സജ്ജീകരണം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് മനം നിറഞ്ഞാടുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. തെളിഞ്ഞു നടക്കാനും നിവർന്നിരിക്കാനും കഴിയാത്തവർ പോലും അതിമനോഹരമായി അവിടെ ചടുല നൃത്തം ചെയ്യുന്നത് കണ്ട് അമ്പരക്കാതിരിക്കാനായില്ല. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ് എന്നീ സംവിധാനങ്ങൾ അവിടെയാണ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്കൂബ ഡൈവിംഗ് നിഷിദ്ധമാണ്. ജെമ്മിന്റെ പ്രവേശന പ്രായോഗ്യത 57 വയസ്സാണ്. അതിനാൽ ജെം അംഗങ്ങളെല്ലാം 57 വയസ്സ് കഴിഞ്ഞവരായതുകൊണ്ട് സ്കൂബ ഡൈവിങ്ങിന് അനുമതി ഉണ്ടായില്ല. ഞങ്ങൾക്കൊരു 35 വയസ്സിന്റെ മനസ്സാണെന്നൊക്കെ പലരും പറഞ്ഞു നോക്കിയെങ്കിലും നിർദ്ദയം ആ അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ജലത്തിനടിയിൽ ഇത്രമാത്രം ജൈവ വൈവിധ്യങ്ങളുടെ കലവറ ഒറ്റൊരിടത്തും കാണുവാനാകില്ല. കടലിനടിയിലെ തൂവെള്ള മണൽപ്പരപ്പ് ജലോപരിതലത്തിലൂടെ കാണുവാനാകും. നോർത്ത് ബേ ഐലൻഡിലേക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു. സാഗരം സാഗരോപമ എന്നാണല്ലോ. സാഗരത്തിനോട് ഉപമിക്കാൻ സാഗരമല്ലാതെ മറ്റൊന്നുമില്ല. അതുപോലെ തന്നെ കാനനത്തോട് ഉപമിക്കാൻ കാനനം മാത്രമാണുള്ളത്. ഈ കാനനവും സാഗരവും സംഗമിക്കുന്ന അതിമനോഹരമായ ദൃശ്യമാണ് നോർത്ത് ബേ ഐലൻഡിലേക്കുള്ള യാത്രയെ ധന്യമാക്കുന്നത്. ഇടതൂർന്ന വശ്യമനോഹരമായ കാനനം വന്നവസാനിക്കുന്നത് അതിബൃഹത്തായ കടലിലേക്കാണ്. കാടും കടലും സംഗമിക്കുന്ന അപൂർവ ദൃശ്യം. ദൂരക്കാഴ്ചയിൽ കടൽ പലപ്പോഴും കാടായി തോന്നാറുണ്ട്. അത്തരം തോന്നലുകൾക്കും അപ്പുറം വനസാഗര നിഗൂഢതകളുടെ ആകത്തുക ദർശിക്കുവാൻ ആൻഡമാൻ പോലെ മറ്റൊരിടം ഇല്ല തന്നെ. നോർത്ത് ബേ ഐലൻഡിലെ ലൈറ്റ് ഹൗസാണ് ഇന്ത്യൻ കറൻസി 20 രൂപയുടെ പിൻഭാഗത്ത് അച്ചടിച്ചിട്ടുള്ളത്. കോറൽ ഐലൻഡ് എന്നും ഇതറിയപ്പെടുന്നു. മറീന പാർക്കിൽ നിന്നും 1.5 മണിക്കൂർ ബോട്ട് യാത്ര ചെയ്ത് നമുക്കിവിടെ എത്താം. കാനന ഭംഗിയും ജലകേളികളും മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത. പാരാസെയിലിംഗും സീവാക്കും ഇവിടെ സാധ്യമാണ്. നിരന്തരം ഭൂമികുലുക്കം സംഭവിക്കുന്ന ഒരിടം കൂടിയാണ് ഇത്. 2004 സുനാമിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായ ദ്വീപാണിത്. ആധുനിക ബോട്ട് ജെട്ടി ഇവിടെ ഇല്ല. കയറുകളാൽ ബന്ധിതമായ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമാണ് സർക്കാർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ശക്തമായ കാറ്റും തിരമാലകളുമുള്ള അവസരങ്ങളിൽ ഇതിൽ കയറി നടക്കുമ്പോൾ വീഴുവാനുള്ള സാധ്യത ഏറെയാണ്. ഓൺലൈനിലൂടെ ഇവിടത്തേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മുൻകൂർ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർക്ക് യാത്ര പലപ്പോഴും ദുഷ്കരവുമാണ്. ട്രക്കിങ്ങിലൂടെ കാനന സൗന്ദര്യവും സ്കൂബ ഡൈവിങ്ങിലൂടെ നോർക്കലിങ്ങിലൂടെയും സീവാക്കിലൂടെയും സമുദ്ര ഭംഗിയും നമുക്കിവിടെ ലഭ്യമാണ്.
1: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിതിർമല.
2: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

Romania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. കലാനിലയം ഫിലിംസിന്റെ ബാനറിൽ കലാനിലയം കൃഷ്ണൻ നായർ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഇന്ദുലേഖ. ഒ ചന്തുമേനോന്റെ കഥയ്ക്ക് വൈക്കം ചന്ദ്രശേഖരൻ നായർ സംഭാഷണം നിർവഹിച്ചു. കൃഷ്ണൻകുട്ടി, ചന്ദ്രൻ എന്നിവർ ചേർന്നായിരുന്നു ഛായാഗ്രഹണം ചെയ്തത്. വർഗീസിന്റെ ചിത്രസന്നിവേശം. പാപ്പനങ്കോട് ലക്ഷ്മണന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ചു. കമ്മുകറ പുരുഷോത്തമൻ, ഗംഗാധരൻ, പീലീല, അമ്മിണി എന്നിവരായിരുന്നു ഗായകർ. 1967 ഫെബ്രുവരി 10 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. രാജ്മോഹൻ, ശങ്കരാടി, അരവിന്ദാക്ഷമേനോൻ, മണി, ചങ്ങനാശ്ശേരി നടരാജൻ, പാപ്പനങ്കോട് ലക്ഷ്മണൻ, സി എൻ നമ്പ്യാർ, പുത്തൂർ പരമേശ്വരൻ കുട്ടി, ചേർത്തല രാമൻ നായർ, മുതുകുളം രാഘവൻ പിള്ള, ജഗതി എൻ കെ ആചാരി, കുമാർ, പി സി അപ്പൻ, അയ്യപ്പൻപിള്ള, ശ്രീകല, കൊടുങ്ങല്ലൂർ അമ്മിണിയമ്മ, തങ്കമണി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. പാപ്പനംകോട് ലക്ഷ്മണൻ ഗാനരചയിതാവായ ആദ്യ ചിത്രം. കലാനിലയത്തിലെ സ്ഥിരം നാടകവേദിയിൽ വെച്ച് നിർമ്മിച്ച ചിത്രം. നാടകവേദിയിലെ അഭിനേതാക്കൾ തന്നെ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നു. ചന്തുമേനോന്റെ നോവലിന്റെ ചലച്ചിത്ര രൂപം എന്നീ പ്രത്യേകതകൾ ഇന്ദുലേഖ എന്ന ചിത്രത്തിനുണ്ടായിരുന്നു. 10 പാട്ടുകളായിരുന്നു ഇന്ദുലേഖയിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഇന്ദുലേഖ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്.
1: ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 2024 മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, 2024 മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്?
0: ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മേധം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: പ്രായമായില്ലേ, ഇനി എന്നെ കൊണ്ട് ഇതൊന്നും പഠിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതൊന്നും ഇനി മാറാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ തലച്ചോർ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ കഴിയാത്ത ഒന്നാണെന്നായിരുന്നു ഒരു കാലത്ത് ശാസ്ത്രലോകം പോലും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്രം ആ പഴയ ധാരണകളെ പാടെ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ തലച്ചോർ ഒരു ഉറച്ച പാറയല്ല, മറിച്ച് നിരന്തരം രൂപമാറ്റം സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഈ വിസ്മയത്തെയാണ് ശാസ്ത്രം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചിന്തകളും ശീലങ്ങളും കൊണ്ട് എങ്ങനെ നമ്മുടെ തലച്ചോറിനെ നമുക്ക് മാറ്റിയെടുക്കാം, അതായത് ഇന്ന് നിങ്ങൾ ആരാണോ എന്നതല്ല, നാളെ നിങ്ങൾക്ക് ആരാകാൻ കഴിയുമെന്നതാണ് പ്രധാനം. എന്താണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി? നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങളുണ്ട്. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് പാതകളുമുണ്ട്, ന്യൂറൽ പാത്വേസ്. നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ആ പാതകൾ കൂടുതൽ കരുത്തുള്ളതാകുന്നു. ഒരു കാട്ടുപാതയിലൂടെ ആളുകൾ നിരന്തരം നടക്കുമ്പോൾ അവിടെ എങ്ങനെയൊരു വഴി തെളിയുന്നുവോ അതുപോലെയാണ് നമ്മുടെ തലച്ചോറിലെ കാര്യങ്ങളും. നമ്മളൊരു പുതിയ ശീലം തുടങ്ങുമ്പോൾ തലച്ചോറിൽ ഒരു പുതിയ പാത നിർമ്മിക്കപ്പെടുകയാണ്. തുടക്കത്തിൽ ആ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസം തോന്നാം. എന്നാൽ പരിശീലനം തുടരുമ്പോൾ ആ പാത വിശാലമായ ഒരു പാതയായി മാറുന്നു. സ്ട്രോങ്ങർ കണക്ഷൻസ്. ഇതിന്റെ മറുപുറം എന്താണെന്നറിയാമോ? നമ്മൾ ഉപയോഗിക്കാത്ത പഴയതും മോശവുമായ ശീലങ്ങളുടെ പാതകൾ കാലക്രമേണ മങ്ങിപ്പോകുന്നു. വീക്കനിങ് കണക്ഷൻസ്. അതായത് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കാനും നമ്മുടെ തലച്ചോറിന് സ്വയം പ്രാപ്തിയുണ്ട്, ഏത് പ്രായത്തിലും. ഈ അറിവ് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പരാജയങ്ങളിൽ തളർന്നുപോയവർക്കും വിഷാദത്തിലോ ഉത്കണ്ഠയിലോ കഴിയുന്നവർക്കും ന്യൂറോപ്ലാസ്റ്റിസിറ്റി വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. ഒരു പുതിയ ഭാഷ പഠിക്കുന്നതോ സംഗീതം അഭ്യസിക്കുന്നതോ നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ചെറുപ്പമാക്കി നിലനിർത്തും. നെഗറ്റീവായ ചിന്തകൾക്ക് പകരം മനഃപൂർവ്വം പോസിറ്റീവായ ചിന്തകൾ പരിശീലിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് സെന്ററുകളെ ശാന്തമാക്കാൻ സഹായിക്കും. പ്രതിസന്ധികളെ നേരിടാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. മുൻപ് നമ്മളെ തളർത്തിയിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മളെ ബാധിക്കാത്തത് നമ്മുടെ തലച്ചോറിലെ മാറ്റങ്ങൾ കൊണ്ടാണ്. നമ്മുടെ അനുഭവങ്ങളും പ്രവൃത്തികളും നമ്മുടെ തലച്ചോറിന്റെ ശാരീരികമായ ഘടനയെപ്പോലും മാറ്റുന്നു എന്നതാണ് വിസ്മയകരമായ കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ തടഞ്ഞു നിർത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ തലച്ചോർ ഒരു പൂന്തോട്ടം പോലെയാണ്. അവിടെ ഏതൊക്കെ ചെടികൾ വളരണമെന്നും ഏതൊക്കെ വിത്തുകൾ പാകണമെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആവർത്തനവും താൽപര്യവും ശ്രദ്ധയുമാണ് തലച്ചോറിലെ മാറ്റങ്ങൾക്കുള്ള പ്രധാന മരുന്നുകൾ. ഇന്നൊരു ചെറിയ മാറ്റം വരുത്താൻ തയ്യാറാവുക. ഒരു പുതിയ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ മോശമായ ഒരു ശീലത്തെ മാറ്റാൻ ബോധപൂർവം ശ്രമിക്കാം. നിങ്ങളുടെ ഓരോ ശ്രമവും തലച്ചോറിലെ കോശങ്ങളെ മാറ്റിപ്പണിയുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കരുത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. മാറ്റം അസാധ്യമാണെന്ന ചിന്ത ഇനി വേണ്ട. കാരണം മാറ്റത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് നിങ്ങളുടെ തലച്ചോർ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുര വികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിരനിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ, ഇഷ്ടഗാനങ്ങളിൽ നിന്ന് ആദ്യം കേൾക്കാം. കെ ജെ യേശുദാസും പി സുശീലയും ചേർന്ന് ആലപിച്ച ഗാനം. രചന യൂസഫ്.

ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യകൗമാരങ്ങൾ, അന്ന് കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്ന് ഇത്രകാലം എത്തുമ്പോൾ അജ്ഞേയമായ നൊമ്പരചാരുത, കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. ആനന്ദവല്ലീശ്വരത്ത് നിന്നും ഉമാദത്തൻ, പവിത്രൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. റാംജി റോ സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാറും സിഒ ആന്റോയും സംഘവും.

പുഴയിലാളും വെയിൽ. സായാഹ്നം നിളയെ സ്വർണം കൊണ്ട് മൂടുന്നു. കാറ്റിലിളകുന്ന ഓളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞു ചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നുകിടക്കുമ്പോൾ കാതിൽ കാറ്റു പറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകി തലോടി കടന്നുപോകുന്നു. ജാതകം എന്ന ചിത്രത്തിൽ കേസ് ചിത്ര ആലപിച്ച ഗാനം. സംഗീതം ആർ സോമശേഖരൻ. രചന ഒ എൻ വി കുറുപ്പ്. ഗാനം ആവശ്യപ്പെടുന്നത് അയ്യൻകാല മഠത്തു നിന്നും ഓമനയമ്മ.

സ്വച്ഛന്തമായി തരുച്ഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം ഉപമാനമില്ലാതെ പൂത്തു നിൽക്കുമ്പോൾ പാട്ടൊരുക്കും വിരുന്നിന്റെ വസന്തചാരിതകൾ, ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. ഷിബു ചക്രവർത്തിയുടെ രചനാവൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുഹൃതം അർപ്പിച്ചിരിക്കുന്നത് ഔസേപ്പച്ചൻ. ഡാലുമുഖത്ത് നിന്നും വിക്രമൻ, സുരേഷൻ, ലില്ലിഭായ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ആലപിച്ചത് എം ജി ശ്രീകുമാറും സംഘവും. ചിത്രം വന്ദനം.

0: നീ വരുവോളം ഞാൻ ഈ നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകയായി കാത്തു നിൽക്കും. നിന്റെ കാലൊച്ചയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകുകുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്നു കയറി വരുന്ന ഒരു പാട്ട്
1: ഇനി കേൾക്കാം. കന്യാരുപാറയിൽ നിന്നും ശാന്തിനി, ഡേവിഡ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം സായാഹ്നത്തിന്റെ സ്വപ്നം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം കെ എസ് ചിത്ര.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. പേരിടാത്ത കഥ എന്ന ചിത്രത്തിലെ ഗാനം. രചന ഡോക്ടർ സദാശിവൻ. സംഗീതം ആൽബർട്ട് വിജയൻ. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് പന്നിയോട് നിന്നും ശ്രീകലാ.

നോക്ക്, എന്റെ പ്രണയച്ചെപ്പിൽ ഞാൻ നിനക്കായി കരുതി വച്ചിരിക്കുന്നത് എന്തെന്ന് വസന്തമറിയാതെ ഞാൻ ഇറുത്തെടുത്ത നിലാവിന്റെ ഒരിതൾ, ശിശിരം കാണാതെ മഞ്ഞിന്റെ ഒരു മുത്ത്. മനസ്സിൽ എനിക്കറിയാം സ്നേഹത്തിന്റെ ചെമ്പകം പൂത്തിരിക്കുന്നു. അന്തരംഗ സുഹൃതമായൊരു പല്ലവി നിന്റെ ചുണ്ടുകളിൽ ചിത്രമെഴുതി കഴിഞ്ഞിരിക്കുന്നു. കൈതപ്രം രചന നിർവഹിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങൾ ഇനി. സംഗീതം ശരത്, ആലാപനം കെ ജെ യേശുദാസ്. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചാലയിൽ നിന്നും സുബൈർ കുഞ്ഞ്.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിൽ എത്ര നാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചില്ലകളിൽ എത്ര നാൾ വ്യഥ പൊതിഞ്ഞ് എല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പല്ലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പാട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയ ചിമിടിൽ എടുത്തു വെക്കുന്നു. ഔസേപ്പച്ചൻ ഈണം പകർന്ന ഗാനം ആവശ്യപ്പെടുന്നത് നാലുമുക്കിൽ നിന്നും ശ്രീജ. രചന ONV കുറുപ്പ്, ആലാപനം KJ യേശുദാസ്. ചിത്രം

ഇടനാഴിയിൽ നിന്നും പാട്ടിന്റെ പുഷ്പകമ്പളം. വയലിനിൽ ഒരു ദുഃഖഹേമന്ത സന്ധ്യമുരുളുന്നു. നിലാവിൽ പൂത്തു നിൽക്കുന്ന കനകാംബരങ്ങൾ. ഏ ഓട്ടോ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെടുന്നു വെളിയന്നൂരിൽ നിന്നും വിജയൻ. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ. ഗാനം ആലപിച്ചത് മോഹൻലാലും സുജാത മോഹനും ചേർന്ന്.

0: வவ்வாலும்
1: நோ நோ நோ நோ வவ்வால்
0: ஐயோ
1: கரெக்ட்

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എന്നാലോ ഒട്ടും കാവ്യാത്മകത കുറഞ്ഞു പോകുന്നുമില്ല. അഴകുള്ള സെലീന എന്ന ചിത്രമാണ് ആദ്യം മനസ്സിൽ വരുന്നത്. ജലദോഷത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന ചേച്ചിക്ക് അത് പ്രേമത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അനിയൻ സ്നേഹപൂർവം കളിയാക്കി പറയുന്നതിൻ്റെ നർമ്മരസം ഒന്ന് വേറെ തന്നെയാണ്. ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുറുങ്ങലുമെല്ലാമുണ്ട്. ഇന്നലെ ചേച്ചിയെ പെണ്ണ് കാണാൻ ചെറുക്കൻ വന്നതിനെയും അതിലൂടെ ചേച്ചിക്കുണ്ടായ ഭാവമാറ്റത്തെയും അനിയൻ കളിയാക്കുന്നു. ചെറുക്കനെ വർണ്ണിക്കുന്നതിലുമുണ്ട് രസം. കണ്ടാൽ നല്ല തമാശ, ചേട്ടന് ചുണ്ടലി വാലൻ മീശ, ചേച്ചിക്കൊരാശ, ഇന്നേ ചേച്ചിക്കൊരാശ എന്ന മട്ടിൽ പ്രാസഭംഗിയുള്ള രചനാരീതി. കേട്ടാലേ അതിൻ്റെ നർമ്മഭാവന ആസ്വദിക്കാൻ പറ്റൂ. ഇഷ്ടം, അത്രമേലിഷ്ടം ആ ഹാസഗാനം.

പെണ്ണിന്റെ വയറ്റിനകത്തെ ഉരുണ്ടുകയറ്റം വായുകോപം കൊണ്ടല്ല, അത് പ്രണയം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഗാനം അഗ്നിമൃഗം എന്ന ചിത്രത്തിലുണ്ട്. അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ്റെ കടക്കെണ്ണിലെ പൂവും മനസ്സിൽ നിന്ന് മുളച്ചു വന്ന സ്വപ്നത്തിൻ്റെ വേരും സമാസമും ചേർത്തരച്ച് പ്രേമമേമ്പൊടി ചേർത്ത് കടുക്കയോളം മൂന്ന് നേരം കഴിക്കാനാണ് നിർദ്ദേശം. ഈ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന വൈദ്യൻ്റെ പക്കലാവട്ടെ ഈ മരുന്ന് മാത്രമല്ല കഷണ്ടിക്കുള്ള മരുന്നുണ്ട്.

അസൂയയ്ക്കുള്ള മരുന്നുണ്ട്. എന്തിന്? അസൂയയ്ക്കുള്ള മരുന്ന് പോലുമുണ്ട്. വൈദ്യരേ വൈദ്യരേ, വയ്യുമ്പം വയ്യുമ്പം വയറ്റിനകത്തൊരുരുണ്ട് കയറ്റം. അതിനെന്ത് ചെയ്യണമെന്ന ചോദ്യത്തിനാണ് വൈദ്യർ മറുപടി പറയുന്നത്. ഹാസ്യസാഹിത്യത്തിന് മുതൽക്കൂട്ടായി വയലാർ എഴുതി വെക്കുന്ന ഈ മരുന്ന് കൂട്ട് മലയാളി എങ്ങനെ മറക്കും? അത്രമേൽ ഇഷ്ടമായി അത് മനസ്സിൽ നീറ്റുമരുന്നായും വാറ്റുമരുന്നായും പൊടിമരുന്നായും പ്രവർത്തിക്കുകയല്ലേ? ഇഷ്ടപ്പെടാതിരിക്കുന്നതെങ്ങനെ? ഇഷ്ടം, അത്രമേൽ ഇഷ്ടം ഈ ഗാനം.

0: സ്ഥാനാർത്ഥി സാറാമ എന്ന ചിത്രം രാഷ്ട്രീയ കാപട്യങ്ങൾക്കെതിരെ എന്നും നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ള കവിയാണ് വയലാർ രാമവർമ്മ. സന്യാസി എന്ന കവിതയും പ്രൊക്രൂസ്റ്റസ് എന്ന കവിതയും അതിന് നിദർശനങ്ങളാണ്. വിശപ്പ് വന്നാൽ നാമം ചൊല്ലാൻ പ്രസംഗവേദിയിൽ എണീറ്റു നിന്നു പറഞ്ഞ സന്യാസി ഒടുവിൽ പണം പിരിക്കാൻ എണീറ്റു പോകുന്നു. പ്രൊക്രൂസ്റ്റസിലാകട്ടെ പ്രത്യയശാസ്ത്രക്കട്ടിലിട്ട് മനുഷ്യരെ പരുവപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്നു. അതുപോലെയാണ് സ്ഥാനാർത്ഥി സാറാമ്മയിലെ ഗാനം. അന്ന് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗാനം ഇന്നും ശ്രോതാക്കളെ ആകർഷിക്കുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുരുവിയാണ്. പ്രകടനപത്രികയിലൂടെ അന്തവും കുന്തവുമില്ലാതെ വാഗ്ദാനങ്ങൾ അത് അവതരിപ്പിക്കുന്നു. പഞ്ചായത്തിൽ കുരുവി ജയിച്ചാൽ നാടാകെ പൊന്നോണം. പാലങ്ങൾ, വിളക്കുമരങ്ങൾ, പാടങ്ങൾക്ക് കലുങ്കുകൾ, പാർക്കുകൾ, തോടുകൾ, അങ്ങനെ പോകുന്ന വാഗ്ദാന പെരുമഴകൾ. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം ആ ഹാസ്യഗാനം.
1: നമ്മുടെ പെട്ടി കടുവാ പെട്ടി ചോട്ടില്ല, കുരുവി പെട്ടി നമ്മുടെ പെട്ടി കടുവാ പെട്ടി ചോട്ടില്ല, ഓട്ടില്ല ഓട്ടില്ല.

0: ഓട്ടില്ല ഓട്ടില്ല കടുവ പെട്ടിക്കോട്ടില്ല.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ലൈൻ ബസ് എന്ന ചിത്രത്തിലെ വലിയമ്മാവനെയും വലിയമ്മായിയെയും ചെറിയമ്മായിയെയും വയലാർ അവതരിപ്പിക്കുന്നതിലെ ഹാസ്യരസം ഒന്ന് വേറെ തന്നെയാണ്. കല്ലുവെച്ച കടുക്കനിട്ട, തലയിൽ വെള്ളിരോമ കുടുമ വെച്ച വലിയമ്മാവൻ, ആറുപെറ്റിട്ട് ആറും ചത്തൊരു വലിയമ്മായി, ആറുപെറ്റിട്ട് ആറും കിട്ടിയ ചെറിയമ്മായി, തോളുമുട്ടണ തോടയാട്ടണ വലിയമ്മായിയും, നാക്കിന് നൂറുകാതം നീളമുള്ള ചെറിയമ്മായിയും തിരശീലയിൽ മാത്രമായിരുന്നില്ല. ആ പാട്ടിലെ കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. കടങ്കഥയും പഴഞ്ചൊല്ലും കവിഭാവനയും കൈകോർത്തു നിൽക്കുന്ന ഇത്തരം ഹാസ്യഗാനങ്ങൾ ഇതിലേറെ രസകരമായി വയലാറല്ലാതെ വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല തന്നെ. ഇഷ്ടം, അത്രമേലിഷ്ടം ആ മനോഹര ഗാനം.

1975 പുറത്തിറങ്ങിയ ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിലെ 50 കൊല്ലം മുമ്പ് ജനിക്കേണ്ട മണ്ടിപ്പെണ്ണും അതുപോലെ തന്നെ 50 കൊല്ലം മുമ്പേ ജനിക്കേണ്ട മണ്ടച്ചാരും മലയാളിയുടെ മനസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോകാനാണ്? മറക്കാൻ ശ്രമിച്ചാലും മറക്കാനാകാത്ത പാട്ടുകൾ, നല്ല ഒന്നാം തരം ഹാസ്യഗാനങ്ങൾ. ഹാസ്യത്തിൻ്റെ രീതികൾ വല്ലാതെ മാറിപ്പോയ ആധുനിക കാലത്തും ആസ്വദിക്കാനാവുന്ന പാട്ടുകളായിരുന്നു വയലാറിൻ്റേത്. ഇംഗ്ലണ്ടും പാരീസും ഒന്നും കണ്ടിട്ടില്ലാത്ത അരപ്പിരിയിളകിയ നോട്ടമുള്ള പൊങ്ങച്ചാരെ ആര് പ്രേമിക്കാനാണെന്നാണ് നായിക ചോദിക്കുന്നത്. കളിയാക്കലാണെങ്കിലും ഇഷ്ടത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് വരികളിലുള്ളത്. വല്ലാത്ത ഒരു സ്നേഹപ്രകാശമുള്ള വരികളാണവ. പട്ടണവും പരിഷ്കാരവും കാണാത്ത, അടക്കവും ഒതുക്കവുമുള്ള വേഷം ധരിച്ച പൊട്ടിപ്പെണ്ണിനെ ആര് പ്രേമിക്കാനാണെന്നാണ് നായകൻ്റെ ചോദ്യം. അതും ഇഷ്ടത്തിൽ നിന്നുദിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഹാസ്യരസം, ഇഷ്ടങ്ങളുടെ ആ സ്വാതന്ത്ര്യ പ്രകടനം ഇഷ്ടം അത്രമേ.

വയലാർ ആദ്യം ഗാനം എഴുതുന്നത് കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ആദ്യ ചിത്രത്തിലെ ഒരു ഗാനം തന്നെ നർമ്മത്തിൻ്റെ മേമ്പൊടി വിതറിക്കൊണ്ടായിരുന്നു. തന്നോട് വഴക്കിന് വരരുതെന്ന് പറയുന്ന നായികയോട് വർത്തമാനം നിർത്തടി പെണ്ണെ, വായാടി പെണ്ണെ, വിസ്താര കോടതി കൂടി എന്നെ ശിക്ഷിച്ചേക്കല്ലേ എന്നാണ് പറയുന്നത്. നാട്ടുഭാഷയുടെ രീതിയും ഹാസ്യാവിഷ്കാരവും പാട്ടിനെ ജനകീയമാക്കുന്നു. ആ ഗാനവും ഇഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അത്രമേലിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
1: രാജഹംസം എന്ന ചിത്രത്തിൽ ആധുനിക ശാകുന്തളത്തെ സങ്കല്പിച്ച് എഴുതിയ വരികൾ ശ്രദ്ധേയമാണ്. അഴിമതിക്കാരനായ മന്ത്രിയുടെ പ്രതിരൂപമാണ് ഇവിടുത്തെ ദുഷ്യന്തൻ. ശകുന്തള നാട്ടിൻപുറത്തുകാരിയായ പൊട്ടിപ്പെണ്ണും വണ്ട് ചുറ്റും പറന്നപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കുകയും ലവ് സോങ് എഴുതാൻ ലെറ്റർ പാഡുകൾ കൊടുക്കുകയും ചെയ്യുന്ന ദുഷ്യന്തൻ. സഖിമാർ കാണാതെ പാർക്കിൽ വന്നാൽ ഡ്യുവറ്റ് പാടി കാബറേ കളിക്കാമെന്ന് ദുഷ്യന്തൻ പറയുന്നു. ഹസ്തിനപുരത്തിലെ 74 ബഡ്ജറ്റ് കഴിഞ്ഞാൽ കല്യാണമെന്നും അതുവരെ എപ്പോഴും ഓർക്കാൻ സമ്മാനമായി ജപ്പാൻ വാച്ചും നൽകി മടങ്ങുന്ന ദുഷ്യന്തൻ. ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഹാസ്യഗാനം.

0: ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ തൊഴിലാളിയുടെ അവസ്ഥ അവതരിപ്പിക്കുന്നിടത്തും നർമ്മത്തിൻ്റെ പൊടി വിതറാൻ വയലാർ ശ്രമിക്കുന്നു. കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്കൊരു കൂള് കിട്ടി. 5.5 ടൺ തൂക്കമുള്ളൊരു സേട്ടായിരുന്നു ആ കൂള്. അങ്ങനെ നർമ്മത്തിൽ ആരംഭിക്കുന്ന പാട്ട് പക്ഷേ അപേക്ഷയിലാണ് അവസാനിക്കുന്നത്. കഠിനമായി ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ കൂലി കുറയ്ക്കരുതെന്ന അപേക്ഷ. ഇഷ്ടം ഈ ഗാനം അത്രമേലിഷ്ടം.
1: ഓ രക്ഷാവാലാ!

ചതുരംഗം എന്ന ചിത്രത്തിൽ പ്രണയത്തെക്കുറിച്ച് വയലാർ പറയുന്ന കാര്യങ്ങൾ ചിരിയുണർത്തുന്നതാണ്. പെണ്ണിൻ്റെ ചിരിയും പ്രണയത്തിൻ്റെ പനിയും ആദ്യമാദ്യം കുളിരുമെന്നും പിന്നെ പൊള്ളി വിറച്ചു തുള്ളുമെന്നും പിടിച്ചു പുറന്തള്ളുമെന്നും വയലാർ പറയുന്നു. അനുരാഗത്തിൻ്റെ അകവും പുറവും ആദ്യകാലത്ത് അസനാരുടെ നെയ്യലുവ പോലെ മധുരിക്കുമെന്നാണ് അന്ന എന്ന ചിത്രത്തിൽ എഴുതുന്നത്. നെയ്യലുവയുടെ മധുരമുള്ള ആ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മാസപ്പടി മാധവിള്ള എന്ന ചിത്രത്തിലെ ഗാനം ഹാസ്യരസപ്രധാനമായതാണ്. കണ്ണിൻ്റെ കട കൊണ്ട് കത്രിക പൂട്ടിട്ട് കരളിൻ്റെ കൊളുത്തു ഞാനൂരും, അയലത്തുകാരി ചിന്നമ്മയ്ക്ക് ചട്ട തയ്ക്കുമ്പോൾ തുന്നൽക്കാരൻ്റെ മനസ്സിലെ കിരുകിരിപ്പ് വയലാർ എഴുതി വെക്കുന്നു. അവൻ്റെ ആശകൾ പോലും നർമ്മത്തിൻ്റെ കിരുകിരിപ്പിലാണ് വയലാർ എഴുതിപ്പോകുന്നത്. ഇഷ്ടം, മോഹങ്ങളുടെ ആ മധുരഗാനം അത്രമേലിഷ്ടം.

0: കുളിര് കോരും, എനിക്ക് മേലായ കുളിര് കോരും. അയലത്തെ ചിന്നമ്മ, അഴകുള്ള ചിന്നമ്മ, അരമുഴം നാക്കുള്ള ചിന്നമ്മ, അവൾക്കൊരു ചട്ടയ്ക്ക് തുണി വെട്ട് നേരത്ത് അകത്തിരുന്ന് എനിക്കൊരു കിരുകിരിപ്പ്. അയലത്തെ ചിന്നമ്മ, അഴകുള്ള ചിന്നമ്മ, അരമുഴം നാക്കുള്ള ചിന്നമ്മ.
1: ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ മദ്യപിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ ജീപ്പ് യാത്രയ്ക്കു വേണ്ടി വയലാർ എഴുതിയ വരികൾ. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചു പോട്ടെ, ഒരു പെഗ് റമ്മടിച്ചാൽ ഈശ്വരൻ പിണങ്ങുമെങ്കിൽ ചുമ്മാ പിണങ്ങിക്കോട്ടെ എന്നാണ് വരികൾ. ഉമർ ഖയാമിനെയും അവർ വാഴ്ത്തുന്നുണ്ട്. നിഷേധമെന്ന് മുദ്രകുത്തപ്പെട്ടേക്കാവുന്ന ആ ഗാനവും ഇഷ്ടം, അത്രമേലിഷ്ടം.

0: വിദ്യാർത്ഥി എന്ന ചിത്രത്തിലെ ഐസ്ക്രീം കച്ചവടക്കാരൻ. ഐസ്ക്രീമിനകത്തും പുറത്തും മധുരമുണ്ട്. അഞ്ചഞ്ചര നാഴികയോളം എഞ്ചിൻ പണി ചെയ്തുണ്ടാക്കിയ ഐസ്ക്രീമാണത്. പ്രണയിക്കാത്തവർക്ക് പ്രണയം, പ്രസവിക്കാത്തവർക്ക് പ്രസവം, കാമുകി കാമുകന്മാർ ഇത് കഴിച്ചാൽ കല്യാണം ഗ്യാരണ്ടി. നർമ്മത്തിൻ്റെ തീരാമധുരം, ആവോളം നിറച്ചുവച്ച ഈ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.
1: ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം.

ఐస్ క్రీమ్ ఐస్ క్రీమ్. അഞ്ചഞ്ചര നാഴികയോളം എഞ്ചിൻ പണി ചെയ്തുണ്ടാക്കിയ വിറ്റാമിൻ എ മുതൽ ഇസറ്റ് വരെയുള്ള ഐസ്ക്രീം, പുത്തൻ ഐസ്ക്രീം ഐസ്ക്രീം.

0: കാമുകി കാമുകൻ മാരിത് കഴിച്ച കല്യാണം ഗ്യാരണ്ടി.
1: അത്രമേൽ ഇഷ്ടം അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം.

ആരോഗ്യ വെല്ലുവിളികളിൽ ഒന്നായി വിശേഷിപ്പിക്കുകയാണ്. ഏറ്റവും പുതിയ ആഗോള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമായി ഏകദേശം 120 കോടി ആളുകൾ വിവിധ തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളോടെയാണ് ജീവിക്കുന്നത് എന്നാണ്. 1990കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ എണ്ണം ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. ആശങ്കാജനകമായ മറ്റൊരു യാഥാർത്ഥ്യം മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും കൂടുതൽ തളർത്തുകയും വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രധാന കാരണങ്ങളിൽ ഇന്ന് മാനസിക രോഗങ്ങൾ മുൻനിരയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതാണ്. മനുഷ്യൻ പൊതുവെ ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് ശരീരത്തെയാണ്. ഹൃദ്രോഗം, ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ അവസ്ഥകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹം വളരെ കാലം മാനസികാരോഗ്യത്തെ രണ്ടാമതൊരു വിഷയമായി മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നത് മനസ്സും ശരീരവും വേർതിരിച്ചു നിൽക്കുന്ന രണ്ട് സംവിധാനങ്ങളല്ല എന്നാണ്. മനസ്സിന്റെ തകർച്ച ശരീരത്തെയും ബാധിക്കുന്നു, ശരീരത്തിന്റെ അസുഖങ്ങൾ മനസ്സിനെയും ബാധിക്കുന്നു. ഈ രണ്ടും പരസ്പരം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരേ ജീവശാസ്ത്ര വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വിഷാദരോഗവും ആകുലതയുമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇവയുടെ നിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കാൻ പോലും മനസ്സില്ലാത്ത അവസ്ഥ, എല്ലാത്തിനോടുമുള്ള താല്പര്യക്കുറവ്, ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ഭയം, കാരണമില്ലാത്ത നെഞ്ചിടിപ്പ്, ഉറക്കമില്ലായ്മ, നിരന്തരമായ ക്ഷീണം, ഇതെല്ലാം ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നില്ല എന്നതും പഠനങ്ങൾ കാണിക്കുന്നു. സ്ത്രീകളിലാണ് വിഷാദവും ആകുലതയും കൂടുതലായി രേഖപ്പെടുത്തുന്നത്. അതേസമയം ഏറ്റവും ആശങ്കാജനകമായ കാര്യം 15 മുതൽ 19 വയസ്സുവരെയുള്ള കൗമാരക്കാരും യുവാക്കളുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗത്തിൽ ഒന്നെന്നതാണ്. ജീവിതത്തിന്റെ ഏറ്റവും സ്വപ്നസമ്പന്നമായ പ്രായത്തിൽ തന്നെ ഒരു വലിയ തലമുറ മാനസിക സമ്മർദ്ദങ്ങളോടും ആത്മസംഘർഷങ്ങളോടും പോരാടുകയാണ്. ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. കോവിഡ് മഹാമാരി ലോകത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ മാത്രമല്ല മനുഷ്യരുടെ മാനസിക സുരക്ഷിതത്വത്തെയും തകർത്തു. മാസങ്ങളോളം നീണ്ട ഒറ്റപ്പെടലുകൾ, മരണഭയം, സാമ്പത്തിക പ്രതിസന്ധികൾ, തൊഴിൽ നഷ്ടങ്ങൾ എന്നിവ അനേകം ആളുകളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു. മഹാമാരി അവസാനിച്ചെങ്കിലും അതിന്റെ മാനസിക പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും ലോകത്തിന്റെ പല കോണുകളിലും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, യുദ്ധങ്ങൾ, കുടിയേറ്റ പ്രതിസന്ധികൾ, വർദ്ധിച്ചുവരുന്ന സാമൂഹിക അസമത്വങ്ങൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ, കുടുംബഘടനകളിലെ മാറ്റങ്ങൾ എന്നിവയും മനുഷ്യരുടെ മാനസികാരോഗ്യത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. ഒരു മനുഷ്യന് സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ ആദ്യം തകരുന്നത് പലപ്പോഴും അവന്റെ മനസ്സാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകവും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മനുഷ്യരെ ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നിരന്തരമായ താരതമ്യങ്ങളുടെ ഒരു ലോകവും സൃഷ്ടിക്കുന്നു. മറ്റുള്ളവരുടെ വിജയങ്ങൾ മാത്രം കാണുകയും സ്വന്തം ജീവിതത്തെ അതുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. യാഥാർത്ഥ്യ ജീവിതത്തെക്കാൾ ഡിജിറ്റൽ പ്രതിച്ഛായകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ സംസ്കാരം ആത്മവിശ്വാസക്കുറവും ഏകാന്തതയും വർദ്ധിപ്പിക്കുന്നതായി നിരവധി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മാനസിക ആരോഗ്യ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ദുരന്തം രോഗം മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹികമായ അപമാന ബോധമാണ്. ഇന്നും പല സമൂഹങ്ങളിലും വിഷാദരോഗം ഒരു രോഗമെന്നതിലുപരി മനക്കരുത്തില്ലായ്മ ആയി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ആകുലതകൾ അനുഭവിക്കുന്ന ഒരാളോട് ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ മതി എന്നു പറയുന്ന സമീപനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സ തേടാതെ തന്നെ വേദനകൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമായിരുന്നിട്ടും ഭൂരിഭാഗം ആളുകൾക്ക് അതിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ

മാനസിക ആരോഗ്യ വിദഗ്ധരുടെ എണ്ണം വളരെ കുറവാണ്. പല രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റ് പോലും ലഭ്യമല്ല. ആരോഗ്യ മേഖലയിലെ മൊത്തം ചെലവിൽ വളരെ ചെറിയൊരു വിഹിതം മാത്രമാണ് മാനസികാരോഗ്യത്തിനായി മാറ്റിവെക്കപ്പെടുന്നത്. ഈ പ്രതിസന്ധി വ്യക്തികളെ മാത്രം ബാധിക്കുന്നില്ല, കുടുംബങ്ങളെയും തൊഴിൽ മേഖലയെയും ദേശീയ സമ്പദ് വ്യവസ്ഥകളെയും അത് ബാധിക്കുന്നു. വിഷാദവും ആകുലതയും കാരണം വർഷം തോറും കോടിക്കണക്കിന് തൊഴിൽ ദിനങ്ങളാണ് ലോകത്തിന് നഷ്ടമാകുന്നത്. ഉൽപാദനക്ഷമത കുറയുന്നു, ആരോഗ്യ ചെലവുകൾ വർദ്ധിക്കുന്നു, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾക്ക് അധിക ഭാരമുണ്ടാകുന്നു. അതായത്, മാനസികാരോഗ്യം ഒരു വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, അതൊരു സാമൂഹികവും സാമ്പത്തികവുമായ വിഷയമാണ്. എന്നാൽ ഈ ചിത്രം മുഴുവൻ ഇരുണ്ടതല്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിച്ചു വരുന്നു. പല രാജ്യങ്ങളും സമൂഹ അധിഷ്ഠിത ചികിത്സാ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും മാനസികാരോഗ്യ വിദ്യാഭ്യാസം ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ കൗൺസിലിംഗ് സേവനങ്ങളും ടെലിമെഡിസിൻ സംവിധാനങ്ങളും കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊന്നും മതിയാകില്ല. ഈ പ്രതിസന്ധിയെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങളിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ആവശ്യമാണ്. മാനസികാരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കണം. സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും മാനസികാരോഗ്യ സംരക്ഷണം നിർബന്ധമായ ഘടകമാക്കണം. ചികിത്സ തേടുന്നതിനെക്കുറിച്ചുള്ള അപമാന ബോധം ഇല്ലാതാക്കണം. കുടുംബങ്ങൾക്കുള്ളിൽ പോലും മനസ്സിനെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ സാധാരണമാകണം.

ഒരു കാലത്ത് മനുഷ്യർ ശാരീരിക രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മടിച്ചിരുന്നു. പിന്നീട് ശാസ്ത്രവും ബോധവൽക്കരണവും ഈ മൗനം തകർത്തു. ഇന്ന് മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും അതേ മാറ്റം അനിവാര്യമാണ്. കാരണം ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി അളക്കേണ്ടത് അതിന്റെ കെട്ടിടങ്ങളുടെയും സാമ്പത്തിക വളർച്ചയുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ മാനസിക ക്ഷേമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് മാനസികാരോഗ്യ തകർച്ചയാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ശാസ്ത്രീയ ബോധവൽക്കരണവും മനുഷ്യസ്നേഹപൂർവമായ ഇടപെടലുകളുമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ രക്ഷിക്കുക എന്നത് ഒരാളുടെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു ഭാവി തലമുറയെയും രക്ഷിക്കുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം ഇനിയൊരു വ്യക്തിപരമായ വിഷയം മാത്രമല്ല, അത് മനുഷ്യരാശിയുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്. ആഗോളതലത്തിൽ മാനസികാരോഗ്യ പ്രതിസന്ധി അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി പല രീതിയിലും പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. കാരണം വിദ്യാഭ്യാസം, ആരോഗ്യ സൂചികകൾ, മനുഷ്യ വികസന നിലവാരം എന്നിവയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനങ്ങളിലൊന്നായ കേരളം തന്നെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയും ആത്മഹത്യാ നിരക്കുകളുടെയും കാര്യത്തിൽ ആശങ്കാജനകമായ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഗവേഷകർ പലപ്പോഴും ഇതിനെ കേരള പാരഡോക്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാമൂഹിക വികസനം ഉയർന്നിട്ടും മാനസികാരോഗ്യ വെല്ലുവിളികൾ വലിയ തോതിൽ നിലനിൽക്കുന്ന അവസ്ഥ. കേരള ആരോഗ്യവകുപ്പും നിംഹാൻസും ചേർന്ന് നടത്തിയ ദേശീയ മാനസികാരോഗ്യ സർവേയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ പ്രായപൂർത്തിയായവരിൽ ഏകദേശം 11.36% പേർ വിവിധ തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോടെയാണ് ജീവിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ കേരളത്തിലെ ഏകദേശം 9 പേരിൽ ഒരാൾക്ക് വീതം മാനസികാരോഗ്യ സഹായം ആവശ്യമായ ഒരവസ്ഥയുണ്ട്. വിഷാദരോഗം, ആകുലത, സ്ട്രെസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവയാണ് കൂടുതലായി കണ്ടെത്തപ്പെട്ടത്. കേരളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകം ആത്മഹത്യാ സാധ്യതയുടെ ഉയർന്ന നിരക്കാണ്. ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് ആത്മഹത്യാ സാധ്യതയും സ്ട്രെസ് സംബന്ധമായ അസ്വസ്ഥതകളും കൂടുതലാണെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു. ഇതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട്. കേരളത്തിലെ സമൂഹം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സംയുക്ത കുടുംബങ്ങൾ കുറഞ്ഞു, ഒറ്റപ്പെട്ട ജീവിത രീതികൾ വർദ്ധിച്ചു. വിദേശ തൊഴിലവസരങ്ങളെ ആശ്രയിച്ച കുടുംബങ്ങളിൽ വൈകാരിക അകലം കൂടുതലായി അനുഭവപ്പെടുന്നു. പ്രായമായ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്ന വീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ, കരിയർ അനിശ്ചിതത്വം, മത്സര സമ്മർദ്ദങ്ങൾ എന്നിവയും ഉയരുന്നുണ്ട്. ഇതെല്ലാം മാനസികാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയും പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഏറ്റവും പുതിയ മെറ്റാ അനാലിസിസ് പഠനങ്ങൾ പ്രകാരം സ്ത്രീകളിൽ വിഷാദം, ആകുലത, സ്ട്രെസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുടെ നിരക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. കുടുംബ ഉത്തരവാദിത്വങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സാമൂഹിക പ്രതീക്ഷകൾ, വീട്ടിനുള്ളിലെ വൈകാരിക ഭാരം എന്നിവ പലപ്പോഴും ഇതിന് കാരണമാകുന്നു. അതേസമയം കേരളത്തിലെ കൗമാരക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മാനസികാരോഗ്യം ഇന്ന് വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ സമ്മർദ്ദം, സാമൂഹിക താരതമ്യങ്ങൾ, ഡിജിറ്റൽ ലോകത്തിന്റെ സ്വാധീനം, കുടുംബ പ്രതീക്ഷകൾ, ഏകാന്തത എന്നിവ കുട്ടികളുടെയും യുവാക്കളുടെയും മനസ്സിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതായി വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനായി പ്രത്യേക പദ്ധതികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത, മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം മറ്റ് പല സംസ്ഥാനത്തെക്കാളും കൂടുതലാണെങ്കിലും അപമാനബോധം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്നതാണ്. ഇന്നും പല കുടുംബങ്ങളിലും സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുന്നത് ഒരു രോഗചികിത്സ എന്നതിലുപരി ആൾക്കെന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലരും സഹായം തേടാൻ വൈകുന്നു. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം രാജ്യത്ത് മാതൃകയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും
മാനസികാരോഗ്യ രംഗത്ത് ഇപ്പോഴും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നു. വിദഗ്ധരുടെ കുറവ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തിരക്ക്, ഗ്രാമപ്രദേശങ്ങളിൽ സേവനങ്ങളുടെ പരിമിതമായ ലഭ്യത, ദീർഘകാല കൗൺസിലിംഗ് സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അതേസമയം കേരളം ചില നല്ല മാതൃകകളും സൃഷ്ടിക്കുന്നുണ്ട്. മാനസികാരോഗ്യ സർവേകൾ, സമൂഹ അധിഷ്ഠിത പദ്ധതികൾ, സ്കൂൾ മാനസികാരോഗ്യ പരിപാടികൾ, സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, ഡിജിറ്റൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ പ്രശ്നത്തെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ യഥാർത്ഥ വെല്ലുവിളി രോഗങ്ങളുടെ എണ്ണം മാത്രമല്ല, ഉയർന്ന വിദ്യാഭ്യാസവും സാമൂഹിക പുരോഗതിയും ഉണ്ടായിട്ടും മനുഷ്യർ കൂടുതൽ ഏകാന്തരാകുകയും മാനസികമായി ക്ഷീണിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സാമൂഹിക യാഥാർത്ഥ്യമാണ് അത്. ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടും ജീവിതത്തിന്റെ അർത്ഥവും വൈകാരിക സുരക്ഷിതത്വവും പലർക്കും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സമൂഹം കടന്നുപോകുന്നത്. അതുകൊണ്ടുതന്നെ കേരളത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച ചികിത്സയിൽ മാത്രം ഒതുങ്ങരുത്. കുടുംബ ബന്ധങ്ങൾ, വിദ്യാലയ അന്തരീക്ഷം, തൊഴിൽ സംസ്കാരം, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ലഹരി ഉപയോഗം, വയോജനങ്ങളുടെ ഏകാന്തത, യുവാക്കളുടെ ഭാവി ആശങ്കകൾ എന്നിവയെല്ലാം ഒരുമിച്ച് കാണേണ്ട വിഷയങ്ങളാണ്. കാരണം മാനസികാരോഗ്യം ഒരു ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല, അത് ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കേരളം ആരോഗ്യരംഗത്ത് ഇന്ത്യക്ക് മാതൃകയായതുപോലെ മാനസികാരോഗ്യ രംഗത്തും ഒരു പുതിയ മാതൃക സൃഷ്ടിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. കാരണം ഒരു സമൂഹത്തിന്റെ പുരോഗതി അളക്കേണ്ടത് അവിടെയുള്ള മനുഷ്യർ എത്രകാലം ജീവിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അവർ എത്രമാത്രം മനഃശാന്തിയോടെയും അന്തസ്സോടെയും ജീവിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ராத்திரி மழையா
1: അടുക്കള അവതരണം ഗായത്രി ദേവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1925 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യു കെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. യു കെ സന്ദർശന വേളയിൽ യു കെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എറണാകുളത്ത് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ശേഖരം ഇന്നലെ പിടിക്കുകയാണ്. ഇന്ന് കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാകണം.
0: എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിക്കാണ് ഇന്ന് തുടക്കമായത്. തൂഫാൻ ദൌത്യത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചത്. വർഷങ്ങളായി തരിശുകിടന്ന തിരുവനന്തപുരം പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷിയിറക്കുന്നു. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള വിതയുത്സവം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രിയും നെടുമങ്ങാട് എംഎൽഎയുമായ ജി ആർ അനിൽ അധ്യക്ഷനായി. ഗവിക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജുകൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ഗവിയിൽ അംഗനവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ടെന്നും വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ഉച്ചയോടെ മന്ത്രി ഗവിയിൽ കൊല്ലപ്പെട്ട അംഗനവാടി ഹെൽപ്പറുടെ വീട് സന്ദർശിക്കും.
0: മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും വന്യജീവി ശല്യം രൂക്ഷമായ ജനവാസ മേഖലകളാണ് സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണ ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരായത്. ആദ്യം അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28-ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ, 9 ഉത്സവ മേള ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നാളെ 1 മണിവരെ ഈ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ സൌത്ത് ആഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് മെക്സിക്കോ കീഴടക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
5: തുടർച്ചയായ 3-ാം ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇതിഹാസ താരം ഗില്ലർമോ ഒച്ചാവയുടെ മെക്സിക്കോ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോ നിഷ്പ്രഭമാക്കിയത്. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതോടെ ഏഷ്യൻ കരുത്തരായ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിലായി. സമനില നേടിയാൽ പോലും റൌണ്ട് ഓഫ് 32 പ്രവേശിക്കാമെന്നിരിക്കെ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണ കൊറിയയുടെ പരാജയം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കയും നോക്കൌട്ട് ഉറപ്പാക്കി. നോക്കൌട്ട് യോഗ്യതയ്ക്കായി ടീമുകൾ രണ്ടും കൽപ്പിച്ച് പൊരുതാനിറങ്ങുന്ന ഗ്രൂപ്പിലെ അവസാന പോരാട്ടങ്ങൾ തീപാറുമെന്ന് ഉറപ്പാണ്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തും. വെനസ്വേലയിലെ യുമറെ പട്ടണത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 പേർ മരിക്കുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി വെനസ്വേലൻ പ്രസിഡന്റ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി മോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജപ്പാന്റെ വടക്ക് ഭാഗത്തും 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9,248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 763 പോയിന്റ് ഉയർന്ന് 77,756. നിഫ്റ്റി 225 പോയിന്റ് നേട്ടത്തിൽ 24,247 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 2,040 കുറഞ്ഞ് 1,02,760 ഗ്രാമിന് 12,845 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ 2-ാം ഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 2-ാം ഘട്ടത്തിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂൺ 25-ന്റെ സമതലങ്ങളിലൂടെയാണ്. 1900 ജൂൺ 25 മൗണ്ട് ബാറ്റന്റെ ജനനം. 1950 ജൂൺ 25 കൊറിയൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1975 ജൂൺ 25 ഇന്ത്യയിൽ പാതിരാത്രിയാകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നാളുകൾക്ക് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭരണകൂട ഭീകരത. പ്രധാനമന്ത്രി ഇന്ദിരയ്ക്ക് തന്റെ പ്രധാനമന്ത്രി പദം തുടരാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ പയറ്റിയ തന്ത്രം. രാഷ്ട്ര തലസ്ഥാനത്തിലെ എല്ലാ പത്രം ഓഫീസുകളിലേക്കുമുള്ള വിദ്യുച്ഛക്തി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങൾ അറിയാതിരിക്കണം. 1962 ചൈനീസ് ആക്രമണത്തെ തുടർന്നും 1971 പാകിസ്ഥാൻ യുദ്ധകാലത്തും ദേശീയ അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയും ഭരണകക്ഷിയും നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളെയും അഴിമതി ആരോപണങ്ങളെയും നേരിടാൻ ഈ മാർഗം തേടുന്നത് ചരിത്രത്തിലെ ആദ്യ അനുഭവം. ഭരണകൂട ഭീകരത 21 മാസങ്ങൾ തുടർന്നു. ഇന്ദിരയുടെ രാഷ്ട്രീയ ജീവിതത്തിലെയും കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെയും ഏറ്റവും ഇരുണ്ട അധ്യായം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. യുകെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ AC കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 പേർ മരിച്ചു, 700 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പമാണെന്ന് ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
3: സെൻസസ് ഉദ്യോഗസ്ഥർ July 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ H ൽ തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹേദി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗറിലെ ഒരു ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. ഞാനും പ്രമോദും കൂടെയായിരുന്നു ചിക്കൻ വാങ്ങാൻ പോയത്. സ്റ്റേഷനകത്തുള്ള കടയിൽ ചിക്കൻ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ കട അന്വേഷിച്ച് പുറത്തേക്ക് പോയി. അന്ന് ശ്രീനഗറിൽ വളരെയധികം സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയമായിരുന്നു. ഒരുപക്ഷേ ഞങ്ങളുടെ പ്രായത്തിൻ്റെ ചോരത്തിളപ്പായിരിക്കാം, ഞങ്ങളൊന്നും ആലോചിക്കാതെ പുറത്തേക്ക് പോയി. ഏതാണ്ട് 1.5 കിലോമീറ്റർ സൈക്കിളിൽ പോയി കാണും ചിക്കൻ കട കണ്ടുപിടിക്കാൻ. ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയം പെട്ടെന്നൊരാൾ അവിടേക്ക് വന്നു. ഞങ്ങൾ ആരാണെന്ന് അന്വേഷിച്ചു. പട്ടാളത്തിൽ നിന്നും 15 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ആളായിരുന്നു അയാൾ. ഞങ്ങൾ എയർഫോഴ്സുകാരാണെന്ന് പറഞ്ഞതും ഞങ്ങളെ ശാസിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഇവിടെ മുഴുവൻ അവരുടെ ആൾക്കാരുണ്ട്. നിങ്ങളെ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എപ്പോഴേ തട്ടിക്കൊണ്ടുപോവുകയോ വെടിവെക്കുകയോ ചെയ്തേനെ. നിങ്ങൾ സിവിൽ ഡ്രസ്സിലായതുകൊണ്ടാവും അവർക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റിനും നിങ്ങളുടെ കുടുംബത്തിനും ആകെ ബുദ്ധിമുട്ടാവില്ലേ? എന്തായാലും വന്നു, ഇനി ഒരിക്കലും ഇങ്ങനത്തെ അബദ്ധം കാണിക്കരുത്. വരൂ, ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അയാൾ ഞങ്ങളെ തിരികെ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അന്ന് പക്ഷേ അതൊരു വലിയ അബദ്ധമായിരുന്നെന്ന് തോന്നിയില്ല. പക്ഷേ ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോയ അതേ സ്ഥലത്ത് പട്ടാളവും തീവ്രവാദികളും തമ്മിൽ വെടിവെയ്പ്പുണ്ടാവുകയും 2 പട്ടാളക്കാരും 5 തീവ്രവാദികളും മരിക്കുകയും ഉണ്ടായി. ഇതറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാണിച്ച മണ്ടത്തരത്തിൻ്റെ വ്യാപ്തി മനസ്സിലായത്. ഞങ്ങളെ അന്ന് സുരക്ഷിതമായി സ്റ്റേഷനിൽ തിരികെ എത്തിച്ച ആ അജ്ഞാതന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്നും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.

ഭാര്യ ഭർത്താവിനെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത്, ഭർത്താവ് ഭാര്യയെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത് കുടുംബത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നു, കുറ്റപ്പെടുത്തലിന്റെ ഭാഷയുണ്ടാകുന്നു. എന്നിട്ടും കുടുംബം എന്നവകാശപ്പെടുന്നുവെങ്കിൽ അതിലെന്തോ ഒരു തകരാറുണ്ട്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
1: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത എഴുത്തുകാരനായ പി കെ പാറക്കടവ് അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഗായത്രി ദേവി. കടപ്പാട് അമ്മയോർമ്മ.
0: കുട്ടിക്കാലത്ത് ഞാൻ പുസ്തകം വായിക്കുമ്പോൾ കൂട്ടിലിരിക്കുന്ന ഉമ്മയുടെ ചിത്രമാണ് ആദ്യം മനസ്സിൽ തെളിയുക. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം. രാത്രി പൊന്നങ്കോട്ടയം മുകളിൽ വലിയ പത്തായത്തിനുമേൽ ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ ബഷീറിന്റെ വളരെ ചെറിയൊരു പുസ്തകം ഞാൻ വായിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല വായിക്കുന്നത്, ഉമ്മാക്കുകൂടി കേൾക്കാനാണ്. മനസ്സ് നിറയെ ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും എട്ടുകാലി മമ്മൂഞ്ഞും ഒറ്റക്കണ്ണൻ പോക്കറും സൈനബയും പാറുക്കുട്ടി കൊച്ചുനീലാണ്ടൻ എന്നീ ആനകളും ഉമ്മ ശ്രദ്ധയോടെ കേൾക്കുന്നു. രാത്രി ഏറെ വൈകി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ഉമ്മ എനിക്ക് കൂട്ടിരിക്കാറുണ്ട്. ഉമ്മ ജനിച്ചതും വളർന്നതും പെരിങ്ങത്തൂരാണ്. ഉമ്മ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയത് മേലിയടുത്ത് ഉമ്മയുടെ വല്യുപ്പയുടെ അടുത്ത്. ഉമ്മ ഉപ്പാവ എന്ന് വിളിക്കുന്ന അദ്ദേഹം തന്റെ മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം നൽകുന്നതിൽ കണിശക്കാരനായിരുന്നു. അക്കാലത്ത് മദ്രാസയിൽ അയച്ച് ഉമ്മയുടെ ഒരു അമ്മാവനെ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചിരുന്നു. മുസ്ലിം സ്ത്രീകൾ അക്ഷരം പഠിക്കാത്ത അക്കാലത്ത് ഉമ്മ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിരുന്നു. ഉമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതും പാറക്കടവിലെ പ്രശസ്തമായ പൊന്നങ്കോട് തറവാട്ടിൽ. വലിയൊരു കൂട്ടുകുടുംബം. ഉപ്പ, എളേപ്പ, ഉപ്പയുടെ വകയിലൊരു സഹോദരി, അവരുടെയൊക്കെ മക്കൾ. വീട്ടുകാരെയേക്കാൾ സ്വാതന്ത്ര്യത്തോടെ ഒരുപാട് അവകാശങ്ങളുമായി കുറേയേറെ ജോലിക്കാർ. പക്ഷേ ഉമ്മ സ്വന്തം മക്കളുമായി ഒതുങ്ങിക്കൂടുകയായിരുന്നു പതിവ്. അതിന് പ്രധാന കാരണം ഉപ്പ. ഉപ്പ ഒന്നിലും ശ്രദ്ധിച്ചില്ല. പറമ്പുകളും വയലുകളും ഒന്നൊന്നായി വിൽക്കുകയായിരുന്നു പ്രധാന ജോലി. ഉമ്മ ഒന്നും ചോദ്യം ചെയ്തില്ല. എതിർപ്പുണ്ടായിരുന്നെങ്കിലും നിശബ്ദമായി സഹിച്ചു. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും മനസ്സിൽ മാത്രം ഒതുക്കി പുറത്തു കേൾക്കുന്ന ഒരൊച്ച പോലും ഉണ്ടാക്കാതെ അമ്മ ജീവിച്ചു. രാവിലെ മദ്രസയിൽ പോകുന്നതിന് മുൻപ് കഴിക്കാൻ പിഞ്ഞാണത്തപ്പം രാത്രി തന്നെ ഉണ്ടാക്കി വയ്ക്കും. രാവിലെ കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങൾ വരെ റെഡിയാക്കി റബ്ബർ ബാൻഡിട്ട് കെട്ടിവെക്കണമെന്ന് ഉമ്മാക്ക് നിർബന്ധമായിരുന്നു. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും ശരിയായിരുന്നു. എന്റെ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഉപ്പയേക്കാൾ താല്പര്യം കാണിച്ചത് ഉമ്മയായിരുന്നു. ഞാൻ എഴുതുന്നതിലും ഞാൻ എഴുത്തുകാരനാകുന്നതിലും ഉമ്മ അഭിമാനിച്ചിരുന്നു. റേഡിയോയിൽ എന്റെ കഥയുണ്ടെങ്കിൽ ഉമ്മാക്കത് കേൾക്കണം. ഒരിക്കൽ റേഡിയോ സമയത്തിന് വെച്ചു കൊടുക്കാത്തതിൽ എന്റെ അനുജൻ അബ്ദുള്ളയെക്കുറിച്ച് ഉമ്മ എന്നോട് പരാതി പറഞ്ഞ ഓർമ്മ.
2: ഇഞ്ച കഥ കേൾക്കാൻ ഓൻ സമയത്തിന് റേഡിയോ വെച്ചു തന്നില്ല
0: എന്ന്. ആദ്യകാലം മുതൽക്കേ ഉമ്മാക്ക് വേണ്ടത്ര ആരോഗ്യമുണ്ടായിരുന്നില്ല. പല നല്ല ഡോക്ടർമാരെയും കാണിക്കാറുണ്ടായിരുന്നെങ്കിലും രോഗങ്ങളുടെ ഒരു കൂട്ടുകാരിയായിരുന്നു ഉമ്മ. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, തികഞ്ഞ അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ അന്നത്തെ പാറക്കടവിലെ അന്തരീക്ഷത്തിൽ ഉമ്മ അന്ധവിശ്വാസങ്ങളിൽ ഒന്നും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തികഞ്ഞ യാഥാസ്ഥിതിക കുടുംബത്തിലേക്ക് ഞാൻ കോഴിക്കോട്ട് നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സൈബുവിനെ ഉൾക്കൊള്ളാൻ ഉമ്മാക്ക് കഴിഞ്ഞിരുന്നു. നാട്ടിൻപുറത്തിന്റെ പഴയ ആചാരങ്ങളും പട്ടണത്തിന്റെ പുതിയ പരിഷ്കാരങ്ങളും അവിടെ സംഘർഷമുണ്ടാക്കിയില്ല. ഉമ്മയുടെ നല്ല കൂട്ടായി മാറി സൈബു. സാഹിത്യകാരനായ കെ എ കൊടുങ്ങല്ലൂരിന്റെ മകൾ ഉമ്മാക്ക് മരിക്കും വരെ ഏറെ പ്രിയപ്പെട്ട മരുമകളായിരുന്നു. ഇന്നത്തെ വേർപിരിഞ്ഞു പോകുന്ന അണുകുടുംബങ്ങൾ കാണുമ്പോൾ ഞാൻ ഓർക്കും ഉമ്മയും തറവാട്ടിൽ ഒരുമിച്ച് താമസിച്ച എളാമയും മറ്റു കുടുംബാംഗങ്ങളുമായുള്ള സ്നേഹബന്ധങ്ങൾ. അവരുടെ മക്കളായ അന്ദ്രു, അബ്ദുള്ള, അബുബക്കർ തുടങ്ങിയവരോടും ഞങ്ങളോടുള്ള അത്ര സ്നേഹത്തോടെ, ഒരു കടുത്ത വാക്കുപോലും പറയാതെ ജീവിച്ചു എന്നത് ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അത്ഭുതമാണ്. ഉമ്മ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ജിന്നിന്റെയും ഇഫ്രീത്തിന്റെയും കഥകളല്ല, കുട്ടിക്കാലത്ത് ഞാൻ കേട്ട കഥകൾ അത്രയും. ഞങ്ങളുടെ പൊന്നങ്കോട്ടെ തറവാട്ടിലെ പഴയ കഥകൾ, വലിയ ഖാദിയാർ പ്രൗഢിയോടെ നോമ്പു തുറക്കാൻ വരുന്നത്. അന്നൊരിക്കൽ പൊന്നങ്കോട്ടെ ബടാപ്പുറത്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഖാദിയാരോട് ഉപ്പയുടെ അമ്മാവൻ ഹസൻ അധികാരി ചോദിച്ചത്രേ, അലി മുസ്ലിയാർ നരിപ്പുറത്ത് സഞ്ചരിക്കുമെന്ന് പറയുന്നത് നേരാണ്. ഖാദിയാർ ഒന്നും പറഞ്ഞില്ല. രാത്രി ഉറങ്ങുമ്പോൾ ചോദ്യം ചോദിച്ച അധികാരിയുടെ കാലിൽ നഖം കൊണ്ട് തലോടും പോലെ. ഉറക്കമുണർന്ന അധികാരി കണ്ടത് രണ്ട് കാലുകൾ ഉയർത്തി നിൽക്കുന്ന നരിയെ. ആദ്യമായി ഞാൻ കേട്ട മാജിക്കൽ റിയലിസം. തറവാട്ടിലെ വലിയ വാതിലുകൾ അടഞ്ഞുകിടന്നാൽ പുറത്ത് മെതിയടി ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു അത്രേ. നീണ്ടു നീണ്ടു പോകുന്ന വലിയ കോലായിയിലൂടെ മൺമറഞ്ഞവർ നടക്കുന്നത് അന്നൊക്കെ കേൾക്കുമായിരുന്നു പോലും. എന്റെ ഉപ്പുപ്പായ്ക്കൊരാനുണ്ടായിരുന്നു എന്ന കഥ വായിച്ച് കേൾപ്പിക്കുമ്പോൾ പൊന്നങ്കോട്ട മുകളിലെ ഒരു പത്തായത്തിന്റെ മൂലയിൽ വെച്ച വലിയൊരു പെട്ടി തുറന്ന് ആനയുടെ നെറ്റിപ്പട്ടം കാണിച്ചു തരുന്നു ഉമ്മ. ഇപ്പോഴറിയുന്നു, ഉമ്മയാണ് എന്നെ ഒരു കഥാകാരനാക്കിയത്. ഉമ്മ മരണത്തിന്റെ മരത്തണലിലേക്ക് നടന്നിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഉമ്മയുടെ തണലിൽ തന്നെ ഞാനിപ്പോഴും.
1: നിങ്ങൾ കേട്ടത് പ്രശസ്ത എഴുത്തുകാരനായ പി കെ പാറക്കടവ് അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് ഗായത്രി ദേവി. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ. കടപ്പാട് അമ്മയോർമ്മ.

ഒരാളെയും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവുണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: അരിക്കുന്ന് എന്ന സ്ഥലം തൃത്താല വേമഞ്ചേരി മനയിൽ നിന്നും ഒട്ടും അകലത്തിലല്ല. അരിക്കുന്നിനടുത്താണ് ഈരാറ്റിങ്കൽ പറയ കോളനി അഥവാ പാക്കനാർ കോളനി. ഇവിടെ ഇപ്പോഴും പാക്കനാറുടെ പിന്തലമുറക്കാരുണ്ട്. ഈരാറ്റിങ്കൽ കോളനിക്കും യജ്ഞേശ്വരത്തിനും ഇടയ്ക്കാണ് കുമ്മട്ടിക്കാവ്. മേഴത്തോള അഗ്നിഹോത്രിയുടെ 99 യാഗങ്ങളും നടന്നത് യജ്ഞേശ്വരം ക്ഷേത്രത്തിലാണ്. പുഴയ്ക്കക്കരെ മംഗലം കുന്നിൽ നിന്നും പൂവെറുത്ത് കുമ്മട്ടിക്കാവിൽ തൊഴുതാണ് പാക്കനാർ ദിവസവും പണിക്ക് പോകാറുണ്ടായിരുന്നത്. ചെന്തമിഴ് പാട്ടായ പാക്കനാർ പാട്ട് എഴുതിയത് പാക്കനാരാണെന്ന് കരുതപ്പെടുന്നു. കുംഭത്തിലെ 3 ചൊവ്വാഴ്ചയാണ് കുമ്മട്ടിക്കാവിലെ ഉത്സവം. ഈരാറ്റിങ്കൽ കോളനിയിൽ പാക്കനാരെ കുടിയിരുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഈരാറ്റുംകുടി കോവിലുണ്ട്. പാക്കനാർ തോറ്റമാണ് ഇവിടെ പാടുന്നത്. പാക്കനാർ പാട്ടിൻ്റെ പരിഭാഷയാണ് പാക്കനാർ തോറ്റം. ഇടങ്കയിൽ പനമ്പിൻ്റെ വിശറിയും വലങ്കയിൽ ദണ്ടും ശൂലവും പിടിച്ചാണ് തോറ്റം പാടുന്നത്. കൊമ്പ്, കുഴൽ, പറ എന്നീ വാദ്യോപകരണങ്ങൾ അകമ്പടി സേവിക്കും. പുറമ്പടിയും ഉണ്ടാകും. ഭൂതവും ഭാവിയുമല്ല, വർത്തമാനമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശ്വസിച്ച പാക്കനാർ ദിവസവും 10 മുറമുണ്ടാക്കി 9 മുറങ്ങൾ വെറുതെ കൊടുത്ത് ഒരു മുറത്തിൻ്റെ വില മാത്രം വാങ്ങി അന്നന്നത്തെ ജീവിതം ലളിതമായി നയിച്ചിരുന്ന പാക്കനാർ. പണം ആളക്കൊല്ലിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പാക്കനാർ. കാഞ്ഞിരവടി കുത്തി മരമായി വളർത്തിയ പാക്കനാർ. തണലേകിയ കാഞ്ഞിര മരത്തിൻ്റെ ചുവട്ടിലാണ് പാക്കനാർ സമാധിയായെന്ന് വിശ്വാസം. എന്തായാലും വൈകാരികതയ്ക്കപ്പുറം ബൗദ്ധികമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ജീവിത സബരിയയിലൂടെ തെളിയിച്ചു തന്ന പാക്കനാർ. അത് പാക്കനാർ മാത്രമല്ലല്ലോ, പന്തിരുകുലത്തിലെ സഹോദരങ്ങളെല്ലാം ഈ ബൗദ്ധികതയുടെ പാതയിലൂടെ ലളിതമായും സുന്ദരമായും നടന്നവരായിരുന്നു.
2: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കേൾക്കാം തമിഴ് ഗാനങ്ങൾ. റിതം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് തമിഴകത്തിൽ ഇന്ന് ആദ്യം. എ ആർ റഹ്മാന്റെ സംഗീതം, വൈരമുത്തുവിന്റെ രചന, ആലാവനം ഉണ്ണികൃഷ്ണൻ, കവിതാ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ.

ജീൻസ് എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് തമിഴകത്തിലൂടെ ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത്. വൈരമുത്തുവിന്റെ രചനയ്ക്ക് എ ആർ റഹ്മാന്റെ സംഗീതം, ആലാപനം പി ഉണ്ണികൃഷ്ണൻ, സുജാത എന്നിവർ ചേർന്നു.

ബാഹുബലി 2 എന്ന ചിത്രത്തിനു വേണ്ടി മരകതമണി സംഗീതം നിർവഹിച്ച് മദൻ കർക്കി രചന നിർവഹിച്ച ഗാനമാണ് തമിഴകത്തിൽ അടുത്തത്. ആലാപനം നയന നായർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കർണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി തങ്കത്തരിവള ഇളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി പെരുമ്പടവം ശ്രീധരൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: പതിനാറാമത്തെയോ പതിനേഴാമത്തെയോ വയസ്സിലാണ് ഞാൻ ആദ്യമായി ദസ്തേവ്സ്കിയെ വായിക്കുന്നത്. ആ പുസ്തകം ദസ്തേവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ്, കുറ്റവും ശിക്ഷയും എന്ന നോവലായിരുന്നു. അന്ന് പെരുമ്പടവത്തൊന്നും ദസ്തേവ്സ്കിയെ ടോൾസ്റ്റോയി ഒന്നും കിട്ടുന്ന കാലമല്ല. എങ്കിലും ഒരു സ്നേഹിതൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എരന്ന് വാങ്ങിച്ചൊരു പുസ്തകമാണ് വായിക്കാൻ. വായിച്ചു, രാത്രിയും പകലും കൊണ്ട് വായിച്ച് തീർത്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു സമുദ്രകോപം രൂപം കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. പ്രക്ഷുബ്ധമായൊരു കടൽ പോലെ എൻ്റെ മനസ്സിളകി മറിഞ്ഞു. എനിക്കതുവരെയുള്ള വായന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി കേശവദേവ, പൊൻകുന്നവർക്ക്, ലളിതാംബി അന്തർജനം, കാരൂർ തുടങ്ങിയിട്ടുള്ള ആളുകളെ വായിച്ചിട്ടുള്ളൊരു വായനയുടെ സംസ്കാരമാണ് എനിക്കുള്ളത്. അവരൊക്കെ വലിയ മഹാപ്രതിഭകൾ. നമ്മുടെ നാം ജീവിക്കുന്ന കാലത്തെയും മനുഷ്യാനുഭവങ്ങളെയും ജീവിതാവസ്ഥകളെയും ഒക്കെ അവരുടെ കഥകളിലൂടെ ആവിഷ്കരിക്കുകയും ആ ഒരു പരിചയമാണ് സാഹിത്യത്തിൽ എനിക്കുള്ളത്. പക്ഷേ ദസ്തേവ്സ്കിയുടെ ഈ നോവൽ കുറ്റവും ശിക്ഷയും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഇളകി മറിഞ്ഞു. അശക്തനാണ് ഞാൻ, അത് വിവരിച്ച് പറയാൻ അശക്തൻ തന്നെയാണ്. ഞാൻ ആ റെസ്കോൾനിക്കോഫ്, സോനിയ, മർമൽഡാവ് തുടങ്ങിയ കഥാപാത്രങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ രാത്രി സ്വപ്നങ്ങളിൽ അവർ കടന്നു വരാൻ തുടങ്ങി. അവരെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഈ ദസ്തേവ്സ്കി കഥ പുറമെയുള്ള കഥകൾ പറയുകയല്ല, വ്യക്തികളുടെ കഥകൾ പുറമെയുള്ള വ്യക്തികളെയല്ല ആവിഷ്കരിക്കുന്നത്, അവരുടെ ആന്തരിക ലോകങ്ങൾ, അവരുടെ അന്തർലോകങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ റെസ്കോൾനിക്കോഫിൻ്റെ അന്തർലോകം എന്ന് പറയുന്നത്, അയാളൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിരുന്നു. അയാൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വീട്ടുടമയുടെ ഒരു സ്ത്രീയാണ് അവർ. അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. അയാൾക്ക് വേണ്ടത്ര പണമില്ല, അസൗകര്യങ്ങളുണ്ട് ജീവിക്കാൻ. അപ്പോൾ ഈ പണം പലിശയ്ക്ക് കൊടുത്ത് കാശ് മേടിച്ചു വയ്ക്കുന്നതൊക്കെ ഇയാൾ കാണാറുണ്ട്. ഒരു ദിവസം ഏതോ ഒരു ഒരു അഭിശപ്തമായ നിമിഷത്തിൽ അയാൾക്ക് തോന്നുന്നു, ഈ അമ്മച്ചിയെ ഒരു മഴ കൊണ്ട് അടിച്ചു കൊല്ലുക. അടിച്ചു കൊന്നു. അടിച്ചു വന്ന് പണം എടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശ്യം. പക്ഷേ അടിച്ചു കൊന്നു കഴിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്ത് അയാളുടെ അവരുടെ അനിയത്തി നിൽക്കുന്നുണ്ട്. അനിയത്തി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തെളിവാകും. അയാൾ പോയിട്ട് ആ അനിയത്തിയെയും കൊല്ലുന്നു. ഒരു കൊല നടത്താൻ വിചാരിച്ചയാൾ യാദൃശ്ചികമായി രണ്ട് കൊല ചെയ്യേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കൊലപാതകത്തിൻ്റെ അടയാളങ്ങളൊക്കെ തൂത്തു മായ്ച്ചു കളഞ്ഞിട്ട് ആ മഴ കൊണ്ട് വിറക് വരെ ഇട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇയാൾക്കറിയാം താൻ കൊല ചെയ്തത് താൻ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നീട് ഇയാൾക്ക് അയാളുടെ മനസ്സിങ്ങനെ അയാളോട് കലഹിക്കാൻ തുടങ്ങുന്നു. അയാളൊരു ഭ്രാന്തനെ പോലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അപ്പോഴാണ് വഴിക്ക് വെച്ച് മുൻ പരിചയമുള്ള ഒരു പെൺകുട്ടി സോനിയയെ കാണുന്നു. സോനിയെ കാണുന്നത് സോനിയ മർമൽഡാഫ് എന്ന് പറയുന്ന ഒരു കിഴവൻ്റെ മകളാണ്. അപ്പോൾ അയാളെന്താണ് കുടിച്ച് കുന്തം പറഞ്ഞു നടക്കുന്ന ഒരാളാണ് ഈ അച്ഛൻ. ഒരു ദിവസം കള്ളിഷാപ്പിൻ്റെ മുമ്പിൽ കുടിച്ച് ബോധം കെട്ടി കിടക്കുന്ന അയാളോട് അനുകമ്പ തോന്നിയിട്ട് ഇയാൾ റെസ്കോൾനിക്കോഫ് എടുത്ത് തോളത്തിട്ടുകൊണ്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നു. കൊണ്ടുപോയാക്കുമ്പോഴത്തേക്ക് അയാളുടെ രണ്ടാം ഭാര്യ ചോദിച്ചു, എന്തിനാ ഇയാൾ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന്, അവിടെ എങ്ങനെയും കടന്നുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സാരയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് ജനാലയ്ക്കകത്ത് അപ്പുറത്ത് രണ്ട് കണ്ണുകൾ ഇയാൾ കാണും, ആ പെൺകുട്ടിയുടെ, സോനിയയുടെ. അപ്പോൾ അന്ന് മുതൽ തുടങ്ങുന്ന ഒരു ബന്ധം അവർ വഴിയിൽ വെച്ച് കാണും. വഴിയിൽ വെച്ച് കാണുമ്പോൾ അങ്ങനെ ഒരു പരിചയമുണ്ടായിട്ട് ഒരു ദിവസം ഇയാൾ ചെയ്ത കുറ്റബോധം, ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള കുറ്റബോധവും പാപബോധവും കൊണ്ട് വീർപ്പ് മുട്ടി ഇയാൾ പൊട്ടിത്തെറിക്കുമെന്നുള്ള അവസരത്തിലെത്തുമ്പോൾ ഈ പെൺകുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അവളോട് ചെന്ന് പറയും, അവളോട് ചെന്ന് കുറ്റസമ്മതം നടത്തും, ഞാനിങ്ങനെ ഒരു കൊലപാതകയാണ്, യാദൃശ്ചികമായിട്ട് അത് ചെയ്യേണ്ടി വന്നു എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളുടെ കുറ്റം ആ നാൽക്കൂട്ട പെരുവഴിയിൽ പോയി നിന്ന് ലോകത്തോട് ഏറ്റുപറയുക എന്ന് പറയും. അയാൾ ഏറ്റുപറയുകയും ചെയ്യുന്നു, കുറ്റവാളിയായിത്തീരുന്നു. അയാളെ പോലീസ് പിടിക്കുകയും കോടതി വിചാരണയ്ക്ക് ശേഷം അയാളെ സൈബീരിയയിലേക്ക് നാടുകടത്തുകയും ചെയ്തു.
1: സാറേ, ഇപ്പൊ ഈ പറഞ്ഞ ഓരോ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ദസ്തോവ്സ്കി അദ്ദേഹത്തിന്റെ ഒരു രചനയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആത്മസംഘർഷങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്ന രീതിയിൽ വായിക്കുന്നവരെ കൂടെ അതിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിനൊരു
0: അതാണ് ദസ്തോവ്സ്കിയുടെ കഴിവ്.
1: അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, 40 വർഷങ്ങളാണ് അദ്ദേഹത്തിന്റെ നിരവധി കൃതികൾ വായിച്ച് അത് ഹൃദയസ്ഥമാക്കിയതിനു ശേഷമാണ് ഒരു സങ്കീർത്തനം പോലെയിലേക്ക്
0: എത്തിയത്.
1: എങ്ങനെയാണ് ഒരു റഷ്യൻ എഴുത്തുകാരൻ അദ്ദേഹത്തെ ഇത്രത്തോളം മനസ്സിലേക്ക് ആവാഹിച്ചത്?
0: 10-40 വർഷത്തെ സുദീർഘമായൊരു വായനയുണ്ട് എനിക്ക് ഈ ദസ്തേവ്സ്കിയെ, അദ്ദേഹത്തിന്റെ നോവലുകൾ, അദ്ദേഹത്തിന്റെ കഥകൾ, അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ ഇതൊരു 10-40 വർഷം നീണ്ട ഒരു വായനയാണ്. ആ വായന കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ദസ്തയേവ്സ്കി സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാളും മിഴിവുള്ള ഒരു കഥാപാത്രമാണ് ദസ്തയേവ്സ്കി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അത്രയ്ക്കും സ്തോഭജനകമായിരുന്നു. അന്തസംഘർഷങ്ങളുടെയും ആത്മവ്യഥകളുടെയും ജീവിതത്തിലെ വലിയ തകർച്ചകളുടെയും വക്കിലൂടെ കടന്നുപോയ ഒരാളാണ് അദ്ദേഹം. ഒരു മനുഷ്യന് ഇത്രയേറെ സങ്കടങ്ങൾ സഹിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തെക്കുറിച്ച് വായിച്ച് കഴിയുമ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അപ്പം അന്ന് ഒരു ഞാൻ തിരുവനന്തപുരത്ത് വൈകുന്നേരങ്ങൾ ഒന്നിച്ച് നടക്കാൻ പോകുന്ന എൻ്റെ എഴുത്തിൽ എൻ്റെ ആത്മീയ ഗുരു എന്ന് ഞാൻ വിചാരിക്കുന്ന കെ സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രൻ സാറാണ് ദസ്തയേവ്സ്കി മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തിയത്. ദസ്തയേവ്സ്കിയുടെ കഥ ഒക്കെ എഴുതി അത് വായിച്ചു. അപ്പം ഞാൻ നടക്കാൻ പോകുമ്പോൾ ഒരു ദിവസം സാറിനോട് ഈ ആശയം പറഞ്ഞു, സാറേ ഞാൻ ഈ ദസ്തയേവ്സ്കിയുടെ ജീവിതം വെച്ചൊരു നോവൽ എഴുതിയാലോ എന്ന് ചോദിച്ചു. അത് നല്ല ഐഡിയ ആണല്ലോ, അത് ചെയ്യണം, ശ്രീധരൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു സന്തോഷത്തോടുകൂടി ആ പ്രചോദനത്തോടുകൂടി ഞാൻ പോയിരുന്ന് ഒരു 3-3.5 മാസം കൊണ്ട് ഇത് എഴുതി തീർത്തു. പെട്ടെന്ന് എഴുതി തീർക്കാൻ കഴിയും, പക്ഷേ 10-40 വർഷത്തെ വായനയും പഠനവും ചിന്തയും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. പെട്ടെന്നെന്ന് പറയുമ്പോൾ എഴുതി തീർത്തത് പെട്ടെന്നാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വായിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ നടക്കാൻ പോകാനായിട്ട് വിളിച്ച് ഞങ്ങൾ പൂജപ്പുര മണ്ഡപത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ നടക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാർ ശ്രീധരൻ ഇരിക്കെ എനിക്ക് സ്വല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സങ്കീർത്തനം പോലെ വായിച്ചു, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വർക്ക്. അപ്പോൾ ഞാൻ അടുങ്ങിപ്പോയി. പിന്നെ സാറ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ, എന്തൊരു ഭാഷയാണത്, ഇത്ര ലളിതമായി ഇത്ര ഗഹനമായി ഒരു ഭാഷ സൃഷ്ടിക്കാൻ ശ്രീധരന് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു, ഈ ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളയാൾ എന്ന് എങ്ങനെ എഴുതാൻ തോന്നി കുഞ്ഞ എന്നൊരു അത്ഭുതത്തോടു കൂടി എന്നോട് നോക്കി. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു, അത് മഹത്തായൊരു നോവലാണത് എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ നടക്കാൻ പോകുന്നു. നടക്കാൻ പോകുമ്പോൾ നെടുനീളെ ആ യാത്രയിൽ സാർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ തിരിഞ്ഞ് നിന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതിന് എന്തെങ്കിലും ഈ നോവലിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പറ, അത് ഞാൻ തിരുത്താം. അപ്പോൾ സാറിന് ചുണ്ടി വന്നു, ഞാൻ മലയാളത്തിൽ ഒരു മേജർ റൈറ്ററോടാണ് സംസാരിക്കുന്നത്, ആ ഗൗരവത്തിൽ കേൾക്കാമെങ്കിലേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനകത്ത് ഭാഷയെക്കുറിച്ച് ആ കഥാപാത്രങ്ങളെ കഥാപാത്രം ദസ്തയേവ്സ്കി തന്നെയാണുള്ളൂ കൂടുതലും. ആവിഷ്കരിക്കുമ്പോഴൊക്കെ ദസ്തയേവ്സ്കിയെ ഇത്രയേറെ അനുഭവിച്ച ശ്രീധരനെക്കുറിച്ച് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനന്ദിച്ചു. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം ഈ നോവലിന്.
2: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: മാറിയിട്ടും മാറാത്ത മറയുടെ കറുത്ത ശീലയിൽ ഒരു കീറൽ വെളിച്ചം. റേഡിയോ നാടകം ജാതക കാഴ്ചകൾ.
2: മോന്റെ നാളെന്താ?
0: കാർത്തിക

0: ಓಂ ಹರಿಶ್ರೀ ಗಣಪತಾಯೇ ನಮಃ. ಅವಿಘ್ನಮಸ್ತು ಗುರುಭ್ಯೇ ನಮಃ. കൊല്ലവർഷം 1966 ആണ്ട് കർക്കിടക മാസം 2ാം തീയതി, ഇംഗ്ലീഷ് വർഷം 1990 ജൂലൈ 18ാം തീയതി ബുധനാഴ്ച, ഉദയാൽപരം 13 നാഴിക 39 വിനാഴികയ്ക്ക് ഇന്ത്യൻ സമയം 11:42 വെളുപ്പിന് കാർത്തിക നക്ഷത്രം, ചതുർത്ഥി പദത്തിൽ കന്നി ലഗ്നം, പുരുഷ ജനനം സിദ്ധാർത്ഥ നാമധേയം. ദൈവമേ ശുദ്ധയാതകാണ്, താനീ ശുദ്ധം
1: ഭഗവാനേ.

0: ഒരു തേങ്ങന മഴ. ആ എന്താ സിദ്ധു, നീ ഇത് എവിടേക്ക് പോണേ?
1: ഞാൻ ആ മുകേഷ് മണിക്കരുത്തേക്കടാ.
2: ഇത് എത്രാമത്തേടാ നിന്റെ ഒക്കെ ഒരു കാര്യം.
1: എന്തൊട്ട് പറയാനാ മോനെ, ജാതകം അത് നമ്മളെ കൊണ്ടേ പോവും. ഈ പണിക്കർക്ക് കൊണ്ട് കൊടുത്ത പൈസ ഉണ്ടായിരുന്നേ, ഇപ്പം എൻ്റെ വണ്ടിയുടെ ലോൺ അടഞ്ഞു തീർന്നേനെ. കോപ്പ്
2: നിനക്ക് അശ്വതിനെ തന്നെ നാഞ്ഞു നോക്കിയാൽ മതിയായിരുന്നേ.
0: അല്ല പിന്നെ
1: ഏ, അതൊക്കെ നിങ്ങളായിട്ട് എന്നെ പറഞ്ഞുണ്ടാക്കിയല്ലടാ പ്ലാഡിഫുൾസ്. നിങ്ങൾക്കറിയാലോ ചേട്ടന്മാർ രണ്ടാളും അടിച്ചുകൊണ്ട് വന്നതാ. നിങ്ങൾക്കൊക്കെ വേണ്ടി കുപ്പി പൊട്ടിച്ചു എന്നല്ലാതെ നാട്ടുകാർക്ക് അറിഞ്ഞൊരു സദ്യ കൊടുക്കാൻ പറ്റിയിട്ടില്ല മോനെ. പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാടാ വീട്ടിലെൻ്റെ അവസ്ഥ. വീട്ടിൽ വെച്ചെങ്ങാണോ ഒരു ഫോൺ കോൾ വന്നാൽ അമ്മയ്ക്ക് പേടിയാ. ഇനിയിപ്പോൾ ഞാനെങ്ങാനും ശോകമെന്ന് പറഞ്ഞാൽ എമ്മാതിരി കട്ട ശോകമെന്നറിയോ.
0: നമ്മുടെ മോൻ്റെ പ്ലാൻ എന്താ? മഴ മാറി.
1: അല്ല നിങ്ങളെങ്ങിട്ടാ എന്നാ പ്രതാപേട്ടൻ്റെ വർക്ക്ഷോപ്പിലോട്ടൊന്ന് ഇറക്ക്, എൻ്റെ വണ്ടി എടുക്കണം.
2: സമയങ്ങളതൊക്കെ കേടാ, ഇതും കൂടി നോക്ക്. ശരിയായില്ലെങ്കിൽ നീ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്, എന്നിട്ട് കുപ്പി പൊട്ടിക്കാനുള്ള പണി നോക്കടാ. വേണേ നമുക്കൊരു വൻ സദ്യ ഒരുക്കി കളയാം.
1: നിനക്ക് തമാശ, എനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. തേങ്ങ ലീവും തീരാറായി. കല്യാണം കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല.
3: ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസാ.

0: നീ എന്തു ട്രൈ നോക്കി പഠിപ്പിക്കണേ, അങ്ങോട്ട് അടിക്കേ. ആ ബെസ്റ്റ് നിനക്ക് ആ ബ്ലാക്കിനെ ചാർജ് ചെയ്യായിരുന്നില്ലേ, ഇപ്പൊ എന്റെ ത്രൂ പോയിന്റ് കൂടി നശിപ്പിച്ചു.
1: ഡോണ്ട് വരെ ജോണി ചേട്ടാ, അടുത്തിൽ നമ്മൾ പൊളിക്കൂ, നിങ്ങൾ കളിക്കൂ.
0: ഉവ
2: ആ ജോണി ചേട്ടാ, എന്തായി കളി, ബാക്കി ടീംസ് ഒക്കെ ഇവിടെ?
0: ആ സിദ്ധു എടാ, സുബൈറും വിനോദം കൂടി ചെപ്പാണ്ട് അറിഞ്ഞിട്ടോ, നീ ഇരിക്കടാ റൗണ്ട് കളിക്കാം. എന്താടാ നിന്റെ പെണ്ണ് കാണല്ലേ, നിന്റെ ലീവ് തീരുമ്പോഴേക്കും ശരിയാവോ?
2: ആ ഇങ്ങനെയാണേ നമ്മൾ രണ്ടാം പോയിട്ട് വരേണ്ടി വരും.
0: അല്ലടാ കഴിഞ്ഞ ദിവസം നീ ഒരുങ്ങി പോണോണ്ടല്ലോ, എന്തായി?
3: മോൾക്ക് ജാതകത്തിൽ ചെറിയ ദോഷമുണ്ട്, ശുദ്ധജാതകം ചേരുമെന്ന് അറിയില്ല. എന്നാലും നിങ്ങളൊന്ന് പോയി നോക്ക് ബാനു, ആ കുറിപ്പൊന്ന് എടുത്തേ.
1: അത് മുഞ്ചി.
2: ആ അത് ശരിയായല്ല ചോണ്ടി ചേട്ടാ.
1: അല്ലടാ സിദ്ധു, നിന്റെ ജാതകം നമുക്കൊന്ന് മാറ്റി വെച്ചാൽ പ്രശ്നം തീർന്നില്ലേ?
0: അതൊക്കെ നമുക്ക് ശരിയാക്കാടാ.
1: നീ ഒന്ന് പെണ്ണ് കെട്ടാൻ നിക്കണ്ടടാ, കെട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം തീരും. അനുഭവത്തിന്ന് പറയ. ദേ വിളിക്കണ. ഹലോ, എന്താ? ആ ഞാൻ ചത്ത്, നീ വെച്ചിട്ട് പോയേ, ഞാനങ്ങോട്ട് വരാം. വായി നോക്കി നിൽക്കാണ് കളിക്കടാ.
2: അല്ല ജോണി ചേട്ടാ, നിങ്ങൾ എന്തായി ഗൾഫിലേക്ക് തിരിച്ചു പോണേ?
0: സിദ്ധു കയറിയ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനും കയറൂടാ.
4: ഓം ഹരിശ്രീ ഗണപതായ
5: നമഃ.
4: അയ്യോ ഈ കുട്ടിയുടെ ജാതകം നല്ല ദോഷമുണ്ട്, ഇത്
5: ചേരില്ല,
4: ഭയങ്കര ദശാസന്ധ്യേ.
5: മോനെ അതും ചേരില്ലെന്നാ പണിക്കര് പറഞ്ഞത്, ഭയങ്കര ദശാസന്ധി അത്രേ.
3: ശരി, ഇപ്പൊ നിങ്ങൾ വാടക വീട്ടിലാ? ഗൾഫിലെന്താ ജോലി?

0: ബമീദുനെ, നീ എന്തുട്ടറ അവിടെ ചെയ്യണേ? ഒന്ന് പുറത്തേക്ക് വന്നേടാ ജോണി ചേട്ടൻ, ഓഫീസിൽ പോകാറേടാ. ചെക്കനൊക്കെ 8 മണിക്കല്ലേ ഡ്യൂട്ടി ഉള്ളോ? ഒന്ന് മുള്ളിട്ട് പോവാൻ നീ ഒന്ന് സമ്മതിക്കില്ല അല്ലേ? ആ സിദ്ധു നീ എണീറ്റാ, രാത്രി 11 മണിക്കല്ലേ എന്റെ ഫ്ലൈറ്റ്.
1: ആ ജോണി ചേട്ടാ, ജോണി ചേട്ടൻ നേരത്തെ എത്തൂല്ലേ?
0: ആടാ ഞാൻ നേരത്തെ എത്തും, നീ കമ്പനിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞോട്ടോ.
1: അതല്ലേലും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: നിന്റെ ഹാൻഡ് ലഗേജിൽ ഒരു ബാർബി ഡോളും കൂടി ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ? മോൾക്ക് ഇന്നലെ ഒരേ ഒരു വാശി ബാർബി ഡോള് വേണമെന്ന് പറഞ്ഞ്, ആരതിപ്പോ കാണിച്ചു കൊടുത്തെന്നറിയില്ല. അല്ലെങ്കിൽ അപ്പന്മാരെ അടുത്തില്ലാത്ത മക്കളൊക്കെ ഇങ്ങനെ വാശി പിടിക്കടാ. ഞാൻ അടുത്തുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്ത് അങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും. തൽക്കാലം അപ്പം വരണവരെ അവളോട് ബാർബി ഡോളിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറഞ്ഞുണ്ട്.
1: ജോണി ചേട്ടൻ പോയിട്ട് നേരത്തെ വാ, എന്റെ ഹാൻഡ് ബാഗിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്.
2: ഹലോ, നീ ഒന്ന് ലൈനിൽ കിട്ടാ ഒരു മിനിറ്റ്. എടാ സിദ്ധോ, ആ പാസ്പോർട്ട് ഐ ഡിയും ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ?
0: ഇതിനെ നീ വരുന്നില്ലേ? ഓ, എൻ്റെ പെണ്ണിന് കുറച്ചെങ്കിലും റെസ്റ്റ് കൊടുക്കടേ.
2: ആ നിങ്ങൾ പോയിട്ടോ. ഓക്കെ, കല്യാണമൊക്കെ അടിച്ചു വിളിച്ചു പോയോ? ഓൾ ദി ബെസ്റ്റ്.
1: അപ്പോൾ ഓക്കെ.
2: ഡാ സിദ്ധോ, വാട്സപ്പിൽ ഉണ്ടാവില്ലേ? അവിടെ എത്തിയ മെസ്സേജ് ഇട്ടോട്ടോ.
1: ആടാ നാട്ടിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾക്കൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ ജോണി ചേട്ടാ? ഹലോ
3: ഹലോ ഹലോ മോനെ, നീ എന്താ ഇന്നലെ വിളിക്കാഞ്ഞേ?
1: അത് ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായമ്മേ, പിന്നെ ഭയങ്കര തലവേദനയും, ഞാൻ വന്ന പാടെ കിടന്നു.
3: എന്നിട്ട് മരുന്ന് കഴിച്ചില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്?
1: ഓ, അതൊന്നും ഉറങ്ങി എണ്ണിട്ടപ്പോ റെഡിയായി.
3: ആ പിന്നെ മോനെ, ആ പാലക്കാട് അമ്മ പോയി കണ്ട കുട്ടിയില്ലേ?
1: ഏത്? പാലക്കാട് കുറെ കണ്ടിട്ടുണ്ടല്ലോ.
3: എടാ, രഘുവിന്റെ ഭാര്യയുടെ ബന്ധുവില്ലേ? ഫോട്ടോ കണ്ടിട്ട് നീ കൊള്ളാന്ന് പറഞ്ഞിരുന്നല്ലോ.
1: ആ അതോ, എന്തായി?
3: ആ ആ കുട്ടിയുടെ ജാതവും നിന്റെ ജാതവും തമ്മിൽ നല്ല ചേർച്ചയാ. എന്തുകൊണ്ട് ഉത്തമമാണെന്നാ പണിക്കര് പറഞ്ഞത്?
1: ഇനിയിപ്പോ ദശാസന്ധ്യ വല്ലതും ഉണ്ടോ അതില്?
3: ദശാസന്ധ്യ ഒന്നും ഇല്ല, അമ്മ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
1: ജാതകം മാത്രം ചേർന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വീടിന്റെ സ്ഥിതി, എന്റെ ജോലി, പഠിപ്പ് ഇതൊക്കെ ഒക്കണ്ടേ? ജാതകം ഒക്കുമ്പോ എന്റെ ജോലി ഇഷ്ടപ്പെട്ടില്ല, ജോലിയും മറ്റും ഓക്കെ ആകുമ്പോ വിലങ്ങുതടി പോയ ജാതകവും.
3: ഇതെന്തായാലും ശരിയാവുന്ന അമ്മയ്ക്ക് തോന്നണത്.
1: ആ എന്തായാലും നോക്ക്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം മതി.
0: നീ എന്തുട്ടാ ഈ ആലോചിച്ചിരിക്കണത്? എയർപോർട്ട് എത്താറായി? സിദ്ധു, പെണ്ണ് കാണല്ല റെക്കോർഡിനെങ്കിൽ അത് നിനക്കെന്നെ കിട്ടിയിരുന്നുട്ടാ. എന്തോരം പെൺകുട്ടികളോടാ നീ കണ്ടത്! നിന്റെ ഒരു ജാതകം മണ്ണാങ്കട്ടിയും കോപ്പും, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ട.
1: കല്യാണത്തിന് മുന്നേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന് എനിക്ക് എൻ്റെ ജീവിതം തന്നെ കാട്ടിത്തന്നു. നാള്, ജാതകം, ജോലി, ദശാസന്ധി, പങ്കാളിക്കോ അവരുടെ സ്വപ്നത്തിനോ ഇവിടെ ഒരു വിലയില്ല.
0: ഒക്കെ ശരിയാവിടാ, നിന്റെ അമ്മേനെ പറഞ്ഞിട്ടും കാര്യമില്ല. വിശ്വാസങ്ങൾ കൊണ്ടുനടക്കുന്ന ഏതൊരമ്മയ്ക്കും മക്കളുടെ കാര്യത്തിൽ അല്പ സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ഈ ജാഗ്രതയൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാം നല്ലതിന് തന്നെ. പിന്നെ കല്യാണം അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. നീ കേട്ടിട്ടില്ലേ, മണ്ണും പെണ്ണും അതിനൊക്കെ ഓരോരോ സമയമുണ്ട് മോനെ. പിന്നെ നമ്മുടെ പിള്ളേരോട് പറയണം കല്യാണത്തിൻ്റെ ലൈവ് വീഡിയോ ഇടാം. ആ ഇല്ല വേണ്ട, അതൊക്കെ ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. നീ ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിൽ ശ്രദ്ധിച്ചോ.
4: പിള്ളേരൊന്ന് മാറിന്ന്. എടാ വിനോദേ, സമയങ്ങളായ തുടങ്ങടാ. എടേ പിള്ളേരെ, ഒന്ന് മാറി നിൽക്കാം അങ്ങോട്ടെ.
5: അങ്ങനെ വർഷങ്ങളോളം മെണ്ണ് നോക്കി നടന്ന ദേ ഇത്രയും ശുദ്ധനായ നമ്മുടെ ഈ ശുദ്ധജാതക്കാരനെ കല്യാണത്തിന്റെ അന്ന് തേച്ചു പോയ ആ കൊച്ചുമങ്ങൾക്ക് ഭാവിയിൽ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പേരിലും എൻ്റെ പേരിലും ആശംസിക്കുന്നു. പിന്നൊരു കാര്യം, പ്രേമിക്കുന്നതിന് ഞാനും ഇതിനൊന്നുമല്ല, പക്ഷെ കാര്യങ്ങൾ ഇത്ര വരെ എത്തിക്കാൻ നിൽക്കരുതെന്ന് പ്രണയിക്കുന്നവരോടും കല്യാണം ആലോചിക്കുമ്പോൾ പെൺകുട്ടികളുടെ മനസ്സറിയണമെന്ന് വീട്ടുകാരോടും അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണേ.

ദാസിന്റെ ശ്യാമതിർനടി അമരടിക്കണ കാലമായടി ദാസിന്റെ ശ്യാമതിർനടി അങ്കമാല.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ട് നാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

0: ಬಗಿನೊಡು ಸಮಾಶ್ವಾಸಯಂದಂ ನಿದಾಂದಂ ಕ್ಷೀರಾಂಬೋಧೌ ಭುಜಂಗಾಧಿಪಶಯನದಲೆ ಯೋಗ ನಿದ್ರಾ ಮುದಾರ ನೇರೆ ಕೈಕೊಂಡು ಲಕ್ಷ್ಮೀ ಕುಳರ್ಮುಲ ಪುಣರುಂ ಪದ್ಮನಾಭಂ ಭಜೇಧ. ಪುರುಷಾರ್ಥ ಚತುಷ್ಟಯತ್ತೆ ಸಾಧಿಪನಾಯಿಕೊಂಡ ಅಖಿಲ ಜಗದಾಧಾರಭೂತನಾಯಿ ಸಚ್ಚಿದಾನಂದ ಸ್ವರೂಪನಾಯಿ ಭಕ್ತವತ್ಸಲನಾಯಿರಿಕ್ಕುನ್ನ ಶ್ರೀನಾರಾಯಣಂಡೆ ಶ್ರೀಮಲ್ಪಾದಾರವಿಂದಂಗಳೆ ಹೃದಯ ಕಮಲಕರ್ಣಿಗ ಮಧ್ಯತಿಂಗಲಮ್ಮಾರು വെച്ച് നിസ്തുല ഭക്തി പുരസ്സരമാകുമണ്ണം ഉപാസിച്ചുകൊള്ളണം. ഗുരുകാരുണ്യലക്ഷ്മീ നിയോഗാൽ എങ്കിലോ പണ്ട് യദുവംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് ദാരുഗോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തിൽ കയറി ഹസ്തിനാപുരിയെ പ്രാപിച്ച് അന്നു രാത്രി വിദുരഭവനത്തിങ്കൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിങ്കൽ കൗരവസഭയിങ്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ സമയത്തിങ്കൽ കൗരവ ചക്രവർത്തി ദുര്യോധനൻ തന്റെ സഭാവാസികളോടായിക്കൊണ്ട് ഇവണ്ണം പറയൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? ഹേ ഭൂപ ശൃണുദാദരാദുഭഗദോദൂത പൃഥാജന്മനാം മായാമോഹിതമൂഢലോകലിത പ്രൗഢി സ ഗോപാലക പ്രത്യുത്ഥാസ്യതി യോസ്യ ദാസ്യതി സമേ ദണ്ഡ്യ സുവർണമിതം ഭാരദ്വാദശകേന ശാസന നിരാകർത്ത ജഗത്യാമിതി. ഹേ ഭൂപ ശൃണുത. അല്ലേ ഭൂപന്മാരെ നിങ്ങൾ ശ്രവിക്കണം. അല്ലേ രാജാക്കന്മാരെ നിങ്ങൾ കേൾക്കണം. ഈ കേൾക്കണം എന്ന് പറയല് പല വിധത്തിലാവാം അല്ലേ. എങ്ങനെയാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടാ ഇവിടെ വന്നിട്ടുള്ളത്. അത് പറയണുണ്ട്. നിങ്ങളെല്ലാവരും അത് ദയവായി കേൾക്കണേ. ഒരപേക്ഷയായിട്ട് ഇങ്ങനെയാവാം, ഇനി വേറൊരു തരത്തിലാവാം. അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഇരിക്കണ്ട്. അത് പറയുകയും ചെയ്യും. വേണമെങ്കിൽ കേൾക്കാം. ഇനിയിപ്പൊ കേട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പൊ അത് രണ്ടും അല്ലാണ്ട് മൂന്നാമതൊരു മാർഗമുണ്ട്. എന്താ അത്? ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടാ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ആദ്യന്തം സശക്തം സനിഷ്കരിഷം കേൾക്കണം, കേട്ടോളണം. അഥവാ ആർക്കെങ്കിലും കേൾക്കാൻ ഭാവില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കും ഒരു ശാസനയിട്ട്. ഇതാ ദുര്യോധനൻ ഉണ്ടായത്. കേട്ടോളണം. അല്ലേ രാജാക്കന്മാര്, ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും കേൾക്കണം. ആ മഹാരാജാവിന് അത്ര നിർബന്ധമാണെങ്കിൽ കേൾക്കാം. ഈച്ചയെ കൂടെ കേട്ടിട്ട് ഈച്ചയെ കൂടെ അങ്ങോട്ട് കളഞ്ഞേക്കാം എന്നാണെങ്കിൽ അങ്ങനെ വെറുതെ കേട്ടാ പോരാ. പിന്നെയോ, ആദരാൽ ശൃണുത. ആദരവോടുകൂടി ശ്രവിക്കണം. ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ആദരവോടുകൂടി കേൾക്കണം. അതെങ്ങനെയാ? ഒരാളിരുന്ന് കേൾക്കണ കണ്ട, ആദരവോട് കൂടിയിട്ടാണോ അല്ലാണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാ അത് സാധിക്കാന്നാണെങ്കിൽ പറയണ കാര്യം കേട്ട് കഴിഞ്ഞ് ചെയ്യണ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആദരവോട് കൂടിയിട്ടാണോ അല്ലാണ്ടാണോ കേട്ടതെന്ന്. അല്ലേ രാജാക്കന്മാരെ, ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇനി എന്താ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നല്ലേ. ദൂത ഉപഗത. ഒരു ദൂതന്റെ വരവുണ്ട് ഇന്നിവിടേക്ക്. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആഹാ, ഇതാ പത്രക്കേമായിട്ട് കേൾക്കണം കേട്ടോളണം കേൾപ്പിക്കുന്നൊക്കെ. ഒരു ദൂതന്റെ വരവുണ്ട് എന്ന്. ഒരു രാജ്യവും രാജധാനിയൊക്കെ ആവുമ്പോ പതിവുള്ളതല്ലേ അന്യരാജ്യത്തു നിന്ന് ദൂതന്മാർ ഇങ്ങോട്ട് വരാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക, ഇതൊക്കെ പതിവുള്ളതല്ലേ എന്നാണെങ്കിൽ ആരുടെ ദൂതനാ ഇന്നിവിടേക്ക് പറഞ്ഞത് എന്നാ? ആരുടെ ദൂതനാ? പൃഥാജന്മനാം ദൂത. പൃഥാജന്മാക്കളുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ആ പൃഥാജന്മാക്കൾ ഉണ്ടല്ലോ, ആ കുന്തിപുത്രന്മാര്, അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ദുര്യോധനൻ പാണ്ഡവര് എന്ന് പറയില്ല, പാണ്ഡുവിന്റെ പുത്രന്മാരല്ല എന്നാ വാദം. അതുകൊണ്ട് തന്നെ അപ്പൊ ഒന്നും കൊടുക്കണ്ടെന്ന് നിശ്ചയിച്ചിട്ടുള്ളതേ. ആ കുന്തിപുത്രന്മാരുണ്ടല്ലോ, നാലഞ്ച് കൂറ്റന്മാര്, അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ഇപ്പൊ സംശയിക്കണ്ടാവും, അവരുടെ ദൂതൻ ഇതിനു മുമ്പൂടെ വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇത്ര പ്രത്യേകിച്ച് പറയാന്നാണെങ്കിൽ ആരാണ് അവരുടെ ദൂതനായിട്ട് ഇന്നിവിടേക്ക് പറഞ്ഞത് എന്നാ? ആരാ? സ ഗോപാലക, ആ ഗോപാലകൻ ഉണ്ടല്ലോ, അവനാണ് അവരുടെ ദൂതനായിട്ട് ഇന്ന് ഇവിടേക്ക് വരുന്നത്. ആ ഗോപാലകൻ എന്ന് പറഞ്ഞാൽ അവനെ അറിയാതെ കണ്ട് ഇന്ന് ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് വേണം പറയാൻ. ആ കൃഷ്ണൻ കൃഷ്ണൻ എന്നൊക്കെ പറയണില്ലേ, ഒരു വിദ്വാൻ, ഒരു കള്ളൻ, വഷളൻ, കൊള്ളരുതാത്തവൻ, അവൻ തന്നെ ആ പശുക്കളെ മേച്ച് നടക്കണില്ലേ ഒരു യാദവൻ, അവനേക്കാളും വഷളനായിട്ടുള്ള ഒരാള് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ ശീലം എന്താ അറിയോ, മോഷണ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അന്യഭവനങ്ങളിൽ പോയിട്ട് വെണ്ണയും പാലും ഒക്കെ കട്ട് ഭക്ഷിക്ക. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല, സാധനം മാറിയേ ഉള്ളൂ. സ്ത്രീകൾ കുളിക്കണോടത്തുനിന്ന് വസ്ത്രങ്ങൾ അപഹരിക്കാന്നായി. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്ത്രീകളെ തന്നെ അപഹരിക്കാന്നായി. ഇങ്ങനെ അവന്റെ കഥകള് പറയാൻ പറ്റാത്തതാ. അത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്വാൻ. ഇപ്പൊ സംശയിക്കണ്ടാവും, ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റിയതാണോ ഈ സഭ? ഏതാ ഈ സഭ? കൗരവസഭ, ഭാരതസഭ, ഇതുപോലെ യോഗ്യമായിട്ടുള്ള ഒരു സഭയിലേക്ക് ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റുമോ എന്നാണെങ്കിൽ പറ്റുന്നുണ്ട് അല്ലേ. കാലത്തിന്റെ വൈഭവം എന്ന് വേണം പറയാൻ. ഭൂരിപക്ഷത്തിനാണല്ലോ ഇപ്പൊ വില. മഹാകേമനായിട്ടുള്ള ഒരാളെ കേമൻ എന്ന് പറയാൻ നാലാളേ ഉണ്ടാവുള്ളൂ. അയാൾക്ക് എവിടെയും പോവാനും പറ്റില്ല, ആരും എവിടെയും പറഞ്ഞയക്കില്ല. എന്നാൽ ആറു വഷളനായിട്ടുള്ള ഒരാളുടെ പിന്നില് അനവധി ആൾക്കാര് ജയ് ജയ് പാടാൻ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം, ആരും എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കുകയും ചെയ്യും. ഇപ്പൊ സംശയിക്കണ്ടാവും, അനവധി ആൾക്കാര് പിന്നിൽ കൂടണമെങ്കിൽ അതിനും വേണ്ടേ ചില യോഗ്യത എന്നാണെങ്കിൽ അതിനുള്ള ചില യോഗ്യതയ്ക്ക് അവനുണ്ട്. എന്താത്? മായാമോഹിതമൂഢലോകലിത പ്രൗഢി. മായ കൊണ്ട് മോഹിതങ്ങളായിട്ടുള്ള മൂഢലോകങ്ങളാൽ കലിതയായിട്ടുള്ള പ്രൗഢിയോടുകൂടിയവനാണ് കൃഷ്ണൻ. ഇവന് ചില മായാശക്തികളൊക്കെ ഉണ്ട്. ഇവന്റെ മായാശക്തികൾക്ക് അധീനരായിട്ടുള്ള വിഡ്ഢികളായുള്ള ജനങ്ങളാണ്, ഒരു കഥയില്ലാത്ത ജനങ്ങളാണ് ഇവൻ കേമനാണ് കേമനാണ് എന്നൊക്കെ പറയണത്. മാത്രല്ല, ചിലരിപ്പവൻ ഭഗവാനാണ് ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ് നാമം ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാള് വേറില്ല എന്ന് വേണം പറയാൻ. വന്നോട്ടെ പൊക്കോട്ടെ, അതിനിപ്പോ ഇത്രയ്ക്ക് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ, അല്ലേ സഭാവാസികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതല്ല. പിന്നെയോ, ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ, നിങ്ങളാരും അവനെ മാനിക്കരുത്. യോഗ്യന്മാരായിട്ടുള്ള ഭൂമിപാലന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സഭയില് ഒരു പശുപാലൻ വന്ന് എന്ത് ചെയ്യേണ്ടത്? അവനെ അപമാനിച്ച് അങ്ങോട്ട് അയക്കണം. ഇപ്പൊ സംശയിക്കണ്ടാവും, ഒരാള് വരുമ്പോ മാനിക്കല്ലേ വേണ്ടത്, അപമാനിക്കാണോ എന്നാണെങ്കിൽ ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളാരും അവനെ ആദരിക്കരുത്. ആദരിക്കരുത് എന്നൊക്കെ പറയുമ്പോ പല തരക്കാരും ഉണ്ടാവും സഭയില്, ആദരിക്കണം എന്നുള്ളവരും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും എന്റെ വാക്ക് കണക്കാക്കാതെ കണ്ട് യപ്രത്യുത്ഥാസ്യതി അവനെ പ്രത്യുത്ഥാനം ചെയ്താൽ, ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് അവനെ ആദരിക്കാൻ പുറപ്പെട്ടാൽ, സമേദണ്ഡ്യ അവനെ ഞാൻ ശിക്ഷിക്കും.
1: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിന്റെ പൊരുൾ. പാട്ടിന്റെ പൊരുളിൽ ഇന്ന് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ തത്വചിന്തയുടെയും സാമൂഹിക വിമർശനത്തിന്റെയും ഏറ്റവും മൂർച്ചയേറിയ വരികൾ എഴുതിയ കവിയാണ് വയലാർ രാമവർമ്മ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഈ ഗാനം മാനവരാശിയുടെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്നായ മതവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അതിതീവ്രമായി ചോദ്യം ചെയ്യുന്നു. മനുഷ്യന്റെ കൈകളിൽ നിന്ന് മതം ഒരു വിമോചന മാർഗമല്ലാതായി, ഒരു തടവറയായി മാറുന്നതിന്റെ ദാർശനികമായ ദുരന്തം ഈ ഗാനത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നു. ഗാനത്തിന്റെ തുടക്കം തന്നെ സാമൂഹിക ചിന്തയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ സത്യത്തെ തലകീഴായി നിർത്തുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ വയലാർ ഈ ക്രമം തിരുത്തിക്കൊണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങളിൽ നിന്നാണ് മതങ്ങളും മതങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നാണ് ദൈവങ്ങളും രൂപപ്പെട്ടത് എന്ന് സ്ഥാപിക്കുന്നു. മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ആവശ്യങ്ങളെയും സാമൂഹിക കെട്ടുപാടുകളെയും കവി ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്നുള്ള ഈ കൂട്ടുകെട്ട് ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ സൗഹൃദത്തിനോ സ്നേഹത്തിനോ വേണ്ടിയല്ല ശ്രമിക്കുന്നത്. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. മണ്ണിന്റെ പങ്കുവയ്ക്കൽ സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ പങ്കുവച്ച് അതിരുകൾ സൃഷ്ടിക്കുന്നതിലെ ദുരന്തമാണ് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മതസൃഷ്ടി സമൂഹത്തിൽ ഉണ്ടാക്കിയ വിഭജനത്തിന്റെ ഫലമാണ് അടുത്ത വരികളിൽ അവതരിപ്പിക്കുന്നത്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാൽ അറിയാതായി, ലോകം ഭ്രാന്താലയമായി. മനുഷ്യനെന്ന പൊതു സ്വത്വം നഷ്ടപ്പെട്ട് വ്യക്തികൾ മതത്തിന്റെ ലേബലുകളായി ചുരുങ്ങുന്നു. മതത്തിന്റെ അതിർവരമ്പുകൾ കാരണം നമ്മളെ കണ്ടാൽ അറിയാതെയായി എന്ന പ്രയോഗം മനുഷ്യബന്ധങ്ങളിലെ വലിയ വിള്ളലിനെയാണ് സൂചിപ്പിക്കുന്നത്. ആയിരമായിരം മാനവഹൃദയങ്ങൾ ആയുധപ്പുരകളായി മാറുന്നു. സ്നേഹവും കാരുണ്യവും നിറയേണ്ട ഹൃദയങ്ങളിൽ വിദ്വേഷവും യുദ്ധക്കൊതിയും നിറയുന്ന ഭീകരമായ അവസ്ഥയാണിത്. മനുഷ്യന്റെ ഈ വിഭജനം ലോകത്തെ ഒരു ഭ്രാന്താലയമായി മാറ്റിയെന്ന് വയലാർ പ്രഖ്യാപിക്കുന്നു. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള യുദ്ധത്തിൽ ദൈവത്തിന്റെ സന്ദേശങ്ങൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ദൈവികമായ മൂല്യങ്ങൾ ഇല്ലാതാകുമ്പോൾ ചെകുത്താൻ സന്തോഷത്തോടെ ചിരിക്കുന്നു എന്ന ബിംബം ഈ അവസ്ഥയുടെ ദാർശനികമായ അധപതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗാനത്തിന്റെ അവസാന ഖണ്ഡിക മാനവരാശിയോടുള്ള തീവ്രമായ ചോദ്യങ്ങളാൽ സമ്പന്നമാണ്. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ, നിത്യസ്നേഹങ്ങൾ എവിടെ? മതങ്ങൾ വിഭജനം സൃഷ്ടിച്ചപ്പോൾ നഷ്ടപ്പെട്ട അടിസ്ഥാനപരമായ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചാണ് കവിയുടെ ചോദ്യം. സത്യം, സൗന്ദര്യം, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് മതഭിത്തികൾക്കുള്ളിൽ സ്ഥാനമില്ലാതാകുന്നു. എല്ലാറ്റിനും ഉപരിയായി രക്തബന്ധങ്ങളെയും നിത്യസ്നേഹങ്ങളെയും പോലും മതം എങ്ങനെ തകർത്തു എന്ന് കവി വിലപിക്കുന്നു. ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളൊരു അവതാരങ്ങൾ എവിടെ? മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ യുഗങ്ങളായ അവതാരങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ സ്വയം സൃഷ്ടിച്ച ഈ അന്ധതയിൽ ആ അവതാരങ്ങൾ പോലും എവിടെ പോയി എന്ന് കവി നിസ്സഹായതയോടെ ചോദിക്കുന്നു. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഗാനം അവസാനിപ്പിക്കുന്നത് ശക്തമായ ഒരു തിരിച്ചടിയോടെയാണ്. ആദ്യ ഖണ്ഡികയിൽ ദൈവം മരിക്കുമ്പോൾ ചെകുത്താൻ ചിരിക്കുന്നു. എന്നാൽ അവസാന ഖണ്ഡികയിൽ മനുഷ്യൻ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മതങ്ങളുടെ ലക്ഷ്യം മനുഷ്യന്റെ നന്മയാണെങ്കിൽ മനുഷ്യൻ മരിക്കുമ്പോൾ മതങ്ങൾ സന്തോഷിക്കുന്ന അവസ്ഥ മനുഷ്യനേക്കാൾ വലുതായി മതസ്ഥാപനങ്ങൾ വളർന്നു എന്നതിന്റെ ക്രൂരമായ സത്യം വിളിച്ചു പറയുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഈ ഗാനം മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഏറ്റവും ധീരവും ദാർശനികവുമായ വിമർശനങ്ങളിൽ ഒന്നാണ്. മതത്തെ ഒരു കെട്ടുപാടായി കണ്ട് മനുഷ്യന്റെ സ്നേഹബന്ധങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അതെങ്ങനെ ഇല്ലാതാക്കിയെന്ന് ഈ ഗാനം ഓർമ്മിപ്പിക്കുന്നു. മതം തിന്നു ജീവിക്കുന്നവർക്ക് നേരെയുള്ള ഒരു ചാട്ടുളിയാണ് ഈ ഗാനമെന്ന് പറയാതെ വയ്യ. വർഗവർണ്ണ മതവ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യൻ എന്ന ഒറ്റ സ്വത്വത്തിലേക്ക് ലോകം തിരിച്ചു വരേണ്ടതിന്റെ അനിവാര്യതയാണ് വയലാർ ഈ ഗാനത്തിലൂടെ പ്രവചിക്കുന്നത്.

0: കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
1: പെണ്ണെഴുത്തിൽ ഇന്ന് മിനി കവിതകളിലെ മൊഴിയഴക്, മിനി ഗോപിനാഥ് എഴുതിയ മിനി കവിതകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥാലോകത്തിൽ തിരുമല ശിവൻകുട്ടി എഴുതിയ കുറിപ്പ്. മിനി ഗോപിനാഥ് എഴുതിയ മിനി കവിതകളിൽ അർത്ഥവ്യാപ്തിയും മൊഴിയഴകുമുള്ള 401 കുറും കവിതകൾ ഉൾച്ചേർത്തിരിക്കുന്നു. ഈ കൃതിക്ക് ഹ്രസ്വവും അർത്ഥസമ്പുഷ്ടവുമായ കാവ്യ പ്രവേശികയാൽ അനുഗ്രഹിച്ചിരിക്കുന്നത് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയാണ്. മിനി ഗോപിനാഥിന്റെ കുറും കവിതയ്ക്ക് കുന്നിമണിയുടെ അഴകും മഞ്ചാടിക്കുരുവിന്റെ മനോഹാരിതയുമുണ്ട്. വിപുലമായ ആശയപ്രപഞ്ചം സമ്മാനിക്കുന്ന ലഘുകവിതകൾ, ഒരു വിത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാവൃക്ഷം പോലെ, ഒരു ജലബിന്ദുവിൽ രൂപം കൊള്ളുന്ന മഹാസാഗരം പോലെ, സപ്തവർണ്ണങ്ങളുടെ മാരിവില്ലും സപ്തസ്വരങ്ങളുടെ സംഗീതവും ഓരോ രചനയിലും വായനക്കാരന് അനുഭവപ്പെടും. ചെറിയവ കാഴ്ചയിൽ മനോഹരമാണ്. ഒട്ടകപ്പക്ഷിയെ കാണുന്നതിനേക്കാൾ സൗന്ദര്യം അടയ്ക്കാക്കുരുവിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ മാനസികാവസ്ഥയിലാണ്. മിനിയുടെ ചെറുകവിതകളിൽ സ്ത്രീപക്ഷം, രാഷ്ട്രീയം, ജീവിതം, പ്രണയം, സാമൂഹികം, ഭാഷയുടെ പദച്ചേർച്ചയിലുണ്ടാകുന്ന വിസ്മയം എന്നിവ പ്രത്യക്ഷീഭവിക്കുന്നു. പല കവിതകളും തത്വചിന്തയും ദാർശനികതയും കൊണ്ട് ഉജ്ജ്വലമാകുന്നു. അവ ജീവിതത്തിന്റെ ചൂടും ചൂരും പകർന്നു തരുന്നവയുമാണ്. ചില കവിതകളെടുത്ത് ഉദാഹരിക്കുന്നതിനേക്കാൾ നല്ലത് അത് വായിച്ച് ചിന്തകൾക്ക് തീ കൊടുക്കുകയാണ് ഈ കവിയോടും അവരുടെ രചനകളോടും നമുക്ക് ചെയ്യാനുള്ളത്. 3-3 അക്ഷരങ്ങൾ, 3-3 വാക്കുകൾ, ഇവയിലൂടൊരു യാത്ര, ജനനം, ജീവിതം, മരണം, 3 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ജീവിതാവസ്ഥകൾ ഏറെ ചിന്തിക്കാൻ വക നൽകുന്ന കവിതയാണ്. പെൺമയുടെ സ്വരം ഉച്ചത്തിൽ മുഴക്കുമ്പോഴും ആൺമയെ നിഷേധിക്കുന്നില്ല കവി. ആണിനു വേണ്ടത് നട്ടല്ലാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വെട്ടത്തും മറയത്തും പെണ്ണിനു പെൺമയും നട്ടല്ലാണിന്നും നന്ന്. പെണ്ണിന്റെ സാമൂഹിക അവസ്ഥ ഇന്നും പരിതാപകരമാണെന്ന് പല കവിതകളിലും സൂചന നൽകുന്നു കവി. പദങ്ങളുടെ ചേർച്ചയിലുണ്ടാകുന്ന നക്ഷത്ര ശോഭ ചില കവിതകളിൽ വേറിട്ട് കാണുന്നു. അർത്ഥവ്യതിയാനങ്ങളുടെ സൂചന വാക്കുകളുടെ മാസ്മരിക ഭാവമായി ചിത്രീകരിക്കുന്ന കവിതകളും ധാരാളം. കണ്ണീരുപ്പിന്റെ രുചിഭേദത്തിൽ അലിയുമ്പോഴും കടലാഴത്തിലെ മഴവില്ല് ദർശിക്കുന്ന മിനി ഗോപിനാഥിന് കാവ്യലോകത്ത് ഒരിടമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ മിനി കവിതാ പുസ്തകം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ. ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
0: പുരസ്കാര ഗീതങ്ങൾ.
2: 2014 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം OS ഉണ്ണികൃഷ്ണനായിരുന്നു. ലസാഗു എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. അനിൽ ഗോപാലന്റെ സംഗീതം. വനമാലി ദാസും ബിസ്വജിത്തും ഗായത്രിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

2014 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് രമേഷ് നാരായണനായിരുന്നു. വൈറ്റ് ബോയ്സ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് റഫീഖ് അഹമ്മദ് ആയിരുന്നു. മധുശ്രീയും നജീം അർഷാദും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

2014 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക ശ്രേയാ ഘോഷാലുമായിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു ശ്രേയയ്ക്ക് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് ഗോപി സുന്ദർ. വിജനതയിൽ എന്ന പാട്ട് കേൾക്കാം.

നിങ്ങൾ സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏത് വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാവുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവി ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കിണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ. സ്വരമാമ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി.
2: പ്രധാന ധാന്യവിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നന്നേ ചെറിയ ധാന്യമണികളോട് കൂടിയതും പുല്ലുകളുടെ വർഗത്തിൽ ഉൾപ്പെട്ടതുമായ വിളകളെയാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന് വിളിക്കുന്നത്. നെല്ല്, കോതമ്പ്, ചെറുധാന്യങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് പരുക്കൻ ധാന്യങ്ങൾ എന്നാണ് ഇന്ത്യൻ സ്ഥിതിവിവര കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നെല്ല്, കോതമ്പ് എന്നിവയെ ശ്രേഷ്ഠ ധാന്യങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണെന്നറിയുമോ? നെല്ലിനേക്കാൾ കോതമ്പിനേക്കാൾ താഴെയാണ് ചെറുധാന്യങ്ങൾ എന്ന ധാരണയുണ്ടായി. ആ ധാരണ മാറ്റുക എന്ന ഉദ്ദേശത്തോടെ 2018 കേന്ദ്ര സർക്കാർ 10 മില്ലറ്റുകളെ പോഷകധാന്യങ്ങളായി പ്രഖ്യാപിച്ചു. ബജ്ര, മണിച്ചോളം, റാഗി, ചാമ, പനിവരക്, വരക്, തിന, കുതിരവാലി എന്നീ ചെറുധാന്യങ്ങളും ബക്ക്വീറ്റ്, ക്ഷീരധാന്യം എന്നീ കടപട ധാന്യങ്ങളുമാണ് പോഷകധാന്യങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടത്.
1: അവതരണം ഷാൽമ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും

0: ബ്ലൂ മറിൻ ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് 7:30 എന്നാണ് പ്രഖ്യാപനം. എല്ലാ ദിവസവും അത് 8 മണിയോടുകൂടി മാത്രമേ തയ്യാറാവുകയുള്ളൂ. എങ്കിൽ പോലും ഇതൊക്കെ അറിയുന്ന നമ്മുടെ ജമ്മുകൾ എല്ലാം 7 മണിക്ക് തന്നെ ലോബിയിൽ എത്തിച്ചേരും. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നെറ്റ് ലഭിക്കണമെങ്കിൽ ലോബിയിലെത്തിയേ പറ്റൂ. 2ാം ദിവസം ലോബിയിൽ എത്തിച്ചേർന്നവരുടെ മുഖം തന്നെ സമൃദ്ധമായി ഉറങ്ങിയതിൻ്റെ ലക്ഷണം വിളിച്ചോതുന്ന തരത്തിലുള്ളതായിരുന്നു. 2 രാത്രികളിൽ കൈവിട്ടുപോയ ഉറക്കത്തെ പിടിച്ചുകെട്ടി ജാമ്യം നിഷേധിച്ച് കസ്റ്റഡിയിലാക്കിയതിൻ്റെ ഉന്മേഷം ഏവരിലും പ്രകടമായിരുന്നു. സമൃദ്ധമായ പ്രഭാതഭക്ഷണത്തിന് ശേഷം മറീന പാർക്കിലേക്ക് തിരിച്ചു. അവിടെ നിന്ന് വേണം റോസ് ഐലൻഡിലേക്കും നോർത്ത് ബേ ഐലൻഡിലേക്കും പോകുവാൻ. കടലുമായി തൊട്ടുരുമി കിടക്കുന്നു എന്നതാണ് മറീന പാർക്കിൻ്റെ പ്രത്യേകത. ഒഴുകിയെത്തുന്ന തിരമാലകൾ പാദസ്നാനം നിർവഹിച്ച് മടങ്ങിപ്പോകും. യാതൊരുവിധ പ്രവേശന ഫീസുമില്ലാതെ ഈ പാർക്കിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. ഈ പാർക്കിൽ നിന്ന് നോക്കിയാൽ അങ്ങ് അകലെ കടലോരത്ത് റോസ് ഐലൻഡിനെ വളരെ ഭംഗിയായി നമുക്ക് കാണുവാൻ സാധിക്കും. കുട്ടികൾക്ക് വേണ്ടി ആകർഷകമായ കളിയിടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മറീന പാർക്ക് നിലനിൽക്കുന്നത്. രാജീവ് ഗാന്ധി വാട്ടർ സ്പോർട്സ് കോംപ്ലക്സ് ഇതിന് തൊട്ടടുത്താണ്. രാജീവ് ഗാന്ധിയുടെ അതിമനോഹരമായ ഒരു പ്രതിമ നമുക്കവിടെ കാണുവാൻ സാധിക്കും. നിരവധി പ്രത്യേകതകളുള്ള ഫിഷറീസ് അക്വോറിയം ഇതിൻ്റെ തൊട്ടരികിലായി തന്നെ നിലകൊള്ളുന്നു. റോയ്സ് ഐലൻഡ്, വൈപ്പർ ഐലൻഡ്, നോർത്ത് ബേ എന്നിവിടങ്ങളിലേക്കുള്ള ബോട്ടുകൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഞങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടുകൾ ഞങ്ങൾ എത്തുമ്പോഴേക്കും സജ്ജമാക്കിയിരുന്നു. ബോട്ട് തയ്യാറാക്കുന്നതിനിടയിൽ വശ്യമനോഹരമായ പ്രകൃതി ഭംഗിയുമായി ഇഴുകിച്ചേർന്ന ചില ദൃശ്യങ്ങൾ ഫോട്ടോയിലൂടെ ഒപ്പിയെടുത്തു. ദിലീപിൻ്റെ ട്രോളൻ പ്രയോഗങ്ങളും എഡിസന്റെ മേമ്പൊടി സാമ്പർത്യവും ശശിയണ്ണൻ്റെ മുൻകാല ദ്വീപനുഭവങ്ങളും അജയൻ്റെ ചരിത്രപുരാണങ്ങളും യാത്രയിലുടനീളം ലാളിത്യം പകർന്ന് രസകരമാക്കി. 2 ദിവസത്തെ കഠിന യാത്രകൾക്ക് ഒരു ഇളവ് പോലെയായിരുന്നു നോർത്ത് ബേ ഐലൻഡിലേക്കുള്ള യാത്ര. ആദ്യം റോസ് ഐലൻഡിലേക്ക് പോകുമെന്നും അവിടെ നിന്ന് നോർത്ത് ബേയിലേക്ക് പോകുമെന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും വളരെ പെട്ടെന്ന് പരിപാടിയിൽ ഒരു മാറ്റമുണ്ടായി. ഞങ്ങൾ ആദ്യം പോയത് നോർത്ത് ബേ ഐലൻഡിലേക്കായിരുന്നു. അതൊരു പക്ഷേ ടൂർ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ താല്പര്യപ്രകാരമാകുവാനാണ് സാധ്യതയെന്ന രാമചന്ദ്രൻ്റെ നിഗമനം വോട്ടിനിടാതെ വെറുതെ അങ്ങ് പാസ്സായി. ഏറ്റവും കൂടുതൽ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്നത് നോർത്ത് ബേ ഐലൻഡിലാണ്. അപ്പോൾ പരമാവധി സമയം അവിടെ ചെലവഴിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയാകണം ആദ്യം അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. ഇത് ഞങ്ങളിലൊരു ചെറിയ വിഷമത്തിന് കാരണമാവുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് റോസ് ഐലൻഡിലായിരുന്നു. റോസ് ഐലൻഡിൽ വളരെ കുറച്ച് സമയം മാത്രമേ ലഭ്യമായുള്ളൂ എന്നുള്ളത് കൊണ്ട് ചരിത്ര സ്മാരകങ്ങളിലൂടെ യഥാവിധി കടന്നുപോകുന്നതിനുള്ള സമയം അവിടെ കിട്ടിയിരുന്നില്ല. ആൻഡമാൻ അഡ്മിനിസ്ട്രേഷനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്നാണ് ഇതിനൊരു മറുപടിയായി ടൂർ ഓപ്പറേറ്റിംഗ് സംഘാടകർ പറഞ്ഞിരുന്നത്. ഏതായാലും നോർത്ത് ബേ ഐലൻഡിലേക്ക് കടന്നു ചെന്ന ഞങ്ങൾ തിരഞ്ഞെടുത്ത വാട്ടർ സ്പോർട്സ് മിനി സബ്മറൈൻ യാത്രയാണ്. കപ്പലിൻ്റെ അടിത്തട്ട് കടലിനടിയിലും ബാക്കി ഭാഗം മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കപ്പലാണ് അഥവാ വലിയ ബോട്ട്. സ്വാഗത പാനീയത്തോടെ ആദരവോടെ ഞങ്ങളെ സ്വീകരിച്ച സംഘാടകർ എല്ലാ ആളുകളെയും കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. അടിത്തട്ടിൽ സുതാര്യതയിലൂടെ മത്സ്യങ്ങളെയും കടൽ ജീവികളെയും ഒക്കെ കാണുന്നതിനുള്ള അവസരമാണ് ഉണ്ടായിരുന്നത്. അത്രമാത്രം മെച്ചപ്പെട്ട ഒരു കാഴ്ചയായി പലർക്കും അത് അനുഭവപ്പെട്ട് കാണുമെന്ന് തോന്നുന്നില്ല. എങ്കിലും മിനി സബ്മറൈൻ എന്ന സങ്കല്പം മറ്റിടങ്ങളിൽ ഇല്ലാത്തതിനാൽ ഇത് ഒരു പ്രത്യേക അനുഭവം തന്നെ പങ്കുവച്ചു. കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി DJ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട്. അതിൽ ചടുലമായ സംഗീതത്തോടുകൂടിയ ഗംഭീരമായ ഒരു സജ്ജീകരണം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് മനം നിറഞ്ഞാടുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. തെളിഞ്ഞു നടക്കാനും നിവർന്നിരിക്കാനും കഴിയാത്തവർ പോലും അതിമനോഹരമായി അവിടെ ചടുല നൃത്തം ചെയ്യുന്നത് കണ്ട് അമ്പരക്കാതിരിക്കാനായില്ല. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ് എന്നീ സംവിധാനങ്ങൾ അവിടെയാണ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്കൂബ ഡൈവിംഗ് നിഷിദ്ധമാണ്. ജെമ്മിൻ്റെ പ്രവേശന പ്രായോഗ്യത 57 വയസ്സാണ്. അതിനാൽ ജെം അംഗങ്ങളെല്ലാം 57 വയസ്സ് കഴിഞ്ഞവരായതുകൊണ്ട് സ്കൂബ ഡൈവിങ്ങിന് അനുമതി ഉണ്ടായില്ല. ഞങ്ങൾക്കൊരു 35 വയസ്സിൻ്റെ മനസ്സാണെന്നൊക്കെ പലരും പറഞ്ഞു നോക്കിയെങ്കിലും നിർദ്ദയം ആ അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ജലത്തിനടിയിൽ ഇത്രമാത്രം ജൈവ വൈവിധ്യങ്ങളുടെ കലവറ ഒറ്റൊരിടത്തും കാണുവാനാകില്ല. കടലിനടിയിലെ തൂവെള്ള മണൽപ്പരപ്പ് ജലോപരിതലത്തിലൂടെ കാണുവാനാകും. നോർത്ത് ബേ ഐലൻഡിലേക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു. സാഗരം സാഗരോപമ എന്നാണല്ലോ. സാഗരത്തിനോട് ഉപമിക്കാൻ സാഗരമല്ലാതെ മറ്റൊന്നുമില്ല. അതുപോലെ തന്നെ ഖാനനത്തോട് ഉപമിക്കാൻ ഖാനനം മാത്രമാണുള്ളത്. ഈ ഖാനനവും സാഗരവും സംഗമിക്കുന്ന അതിമനോഹരമായ ദൃശ്യമാണ് നോർത്ത് ബേ ഐലൻഡിലേക്കുള്ള യാത്രയെ ധന്യമാക്കുന്നത്. ഇടതൂർന്ന വശ്യമനോഹരമായ ഖാനനം വന്നവസാനിക്കുന്നത് അതിബൃഹത്തായ കടലിലേക്കാണ്. കാടും കടലും സംഗമിക്കുന്ന അപൂർവ ദൃശ്യം. ദൂരക്കാഴ്ചയിൽ കടൽ പലപ്പോഴും കാടായി തോന്നാറുണ്ട്. അത്തരം തോന്നലുകൾക്കും അപ്പുറം വനസാഗര നിഗൂഢതകളുടെ ആകത്തുക ദർശിക്കുവാൻ ആൻഡമാൻ പോലെ മറ്റൊരിടം ഇല്ല തന്നെ. നോർത്ത് ബേ ഐലൻഡിലെ ലൈറ്റ് ഹൗസാണ് ഇന്ത്യൻ കറൻസി 20 രൂപയുടെ പിൻഭാഗത്ത് അച്ചടിച്ചിട്ടുള്ളത്. കോറൽ ഐലൻഡ് എന്നും ഇതറിയപ്പെടുന്നു. മറീന പാർക്കിൽ നിന്നും 1.5 മണിക്കൂർ ബോട്ട് യാത്ര ചെയ്ത് നമുക്കിവിടെ എത്താം. കാനന ഭംഗിയും ജലകേളികളും മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത. പാരാസെയിലിങ്ങും സീവാക്കും ഇവിടെ സാധ്യമാണ്. നിരന്തരം ഭൂമികുലുക്കം സംഭവിക്കുന്ന ഒരിടം കൂടിയാണ് ഇത്. 2004 സുനാമിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായ ദ്വീപാണിത്. ആധുനിക ബോട്ട് ജെട്ടി ഇവിടെ ഇല്ല. കയറുകളാൽ ബന്ധിതമായ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമാണ് സർക്കാർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ശക്തമായ കാറ്റും തിരമാലകളുമുള്ള അവസരങ്ങളിൽ ഇതിൽ കയറി നടക്കുമ്പോൾ വീഴുവാനുള്ള സാധ്യത ഏറെയാണ്. ഓൺലൈനിലൂടെ ഇവിടത്തേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മുൻകൂർ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർക്ക് യാത്ര പലപ്പോഴും ദുഷ്കരവുമാണ്. ട്രക്കിങ്ങിലൂടെ കാനന സൗന്ദര്യവും സ്കൂബ ഡൈവിങ്ങിലൂടെ നോർക്കലിങ്ങിലൂടെയും സീവാക്കിലൂടെയും സമുദ്രഭംഗിയും നമുക്കിവിടെ ലഭ്യമാണ്.
1: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിതിർമല.
2: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

വെറുതെ എന്തൊക്കെയോ ചെയ്യുന്നവരുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അർത്ഥമില്ലാതെ എന്തൊക്കെയോ ചെയ്തു. ചെയ്തികൊണ്ട് തനിക്കോ കുടുംബത്തിനോ പൊതുസമൂഹത്തിനോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെ ആവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്യബോധം വേണം. എന്ത് ചെയ്യുമ്പോഴും അതെന്തിനാണെന്ന ചിന്തയുണ്ടാവണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: പ്രായമായില്ലേ, ഇനി എന്നെ കൊണ്ട് ഇതൊന്നും പഠിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതൊന്നും ഇനി മാറാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ തലച്ചോർ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ കഴിയാത്ത ഒന്നാണെന്നായിരുന്നു ഒരു കാലത്ത് ശാസ്ത്രലോകം പോലും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്രം ആ പഴയ ധാരണകളെ പാടെ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ തലച്ചോർ ഒരു ഉറച്ച പാറയല്ല, മറിച്ച് നിരന്തരം രൂപമാറ്റം സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഈ വിസ്മയത്തെയാണ് ശാസ്ത്രം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചിന്തകളും ശീലങ്ങളും കൊണ്ട് എങ്ങനെ നമ്മുടെ തലച്ചോറിനെ നമുക്ക് മാറ്റിയെടുക്കാം, അതായത് ഇന്ന് നിങ്ങൾ ആരാണോ എന്നതല്ല, നാളെ നിങ്ങൾക്ക് ആരാകാൻ കഴിയുമെന്നതാണ് പ്രധാനം. എന്താണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി? നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങളുണ്ട്. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 10,00,000 പാതകളുമുണ്ട്, ന്യൂറൽ പാത്വേസ്. നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ആ പാതകൾ കൂടുതൽ കരുത്തുള്ളതാകുന്നു. ഒരു കാട്ടുപാതയിലൂടെ ആളുകൾ നിരന്തരം നടക്കുമ്പോൾ അവിടെ എങ്ങനെയൊരു വഴി തെളിയുന്നുവോ അതുപോലെയാണ് നമ്മുടെ തലച്ചോറിലെ കാര്യങ്ങളും. നമ്മളൊരു പുതിയ ശീലം തുടങ്ങുമ്പോൾ തലച്ചോറിൽ ഒരു പുതിയ പാത നിർമ്മിക്കപ്പെടുകയാണ്. തുടക്കത്തിൽ ആ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസം തോന്നാം. എന്നാൽ പരിശീലനം തുടരുമ്പോൾ ആ പാത വിശാലമായ ഒരു പാതയായി മാറുന്നു. സ്ട്രോങ്ങർ കണക്ഷൻസ്. ഇതിന്റെ മറുപുറം എന്താണെന്നറിയാമോ? നമ്മൾ ഉപയോഗിക്കാത്ത പഴയതും മോശവുമായ ശീലങ്ങളുടെ പാതകൾ കാലക്രമേണ മങ്ങിപ്പോകുന്നു. വീക്കനിങ് കണക്ഷൻസ്. അതായത് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും ചീത്ത ശീലങ്ങൾ ഉപേക്ഷിക്കാനും നമ്മുടെ തലച്ചോറിന് സ്വയം പ്രാപ്തിയുണ്ട്, ഏത് പ്രായത്തിലും. ഈ അറിവ് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പരാജയങ്ങളിൽ തളർന്നുപോയവർക്കും വിഷാദത്തിലോ ഉത്കണ്ഠയിലോ കഴിയുന്നവർക്കും ന്യൂറോപ്ലാസ്റ്റിസിറ്റി വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. ഒരു പുതിയ ഭാഷ പഠിക്കുന്നതോ സംഗീതം അഭ്യസിക്കുന്നതോ നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ചെറുപ്പമാക്കി നിലനിർത്തും. നെഗറ്റീവായ ചിന്തകൾക്ക് പകരം മനഃപൂർവ്വം പോസിറ്റീവായ ചിന്തകൾ പരിശീലിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് സെന്ററുകളെ ശാന്തമാക്കാൻ സഹായിക്കും. പ്രതിസന്ധികളെ നേരിടാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. മുൻപ് നമ്മളെ തളർത്തിയിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മളെ ബാധിക്കാത്തത് നമ്മുടെ തലച്ചോറിലെ മാറ്റങ്ങൾ കൊണ്ടാണ്. നമ്മുടെ അനുഭവങ്ങളും പ്രവൃത്തികളും നമ്മുടെ തലച്ചോറിന്റെ ശാരീരികമായ ഘടനയെപ്പോലും മാറ്റുന്നു എന്നതാണ് വിസ്മയകരമായ കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ തടഞ്ഞു നിർത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ തലച്ചോർ ഒരു പൂന്തോട്ടം പോലെയാണ്. അവിടെ ഏതൊക്കെ ചെടികൾ വളരണമെന്നും ഏതൊക്കെ വിത്തുകൾ പാകണമെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആവർത്തനവും താൽപര്യവും ശ്രദ്ധയുമാണ് തലച്ചോറിലെ മാറ്റങ്ങൾക്കുള്ള പ്രധാന മരുന്നുകൾ. ഇന്നൊരു ചെറിയ മാറ്റം വരുത്താൻ തയ്യാറാവുക. ഒരു പുതിയ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ മോശമായ ഒരു ശീലത്തെ മാറ്റാൻ ബോധപൂർവം ശ്രമിക്കാം. നിങ്ങളുടെ ഓരോ ശ്രമവും തലച്ചോറിലെ കോശങ്ങളെ മാറ്റിപ്പണിയുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കരുത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. മാറ്റം അസാധ്യമാണെന്ന ചിന്ത ഇനി വേണ്ട. കാരണം മാറ്റത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് നിങ്ങളുടെ തലച്ചോർ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: തന്റേതായി തന്നിൽ നിന്നുണ്ടായ പാപം താൻ തന്നെ ചെയ്തത്. പിളർക്കും ബുദ്ധി കെട്ടോനെ വജ്രം രത്നത്തെ എന്ന പോൽ. തന്റേതായി തന്നിൽ നിന്നുണ്ടായ പാപം താൻ തന്നെ ചെയ്തത് പിളർക്കും ബുദ്ധി കെട്ടോനെ വജ്രം രത്നത്തെ എന്ന പോൽ. ഭഗവാൻ ജേതവനത്തിൽ തങ്ങും കാലം മഹാകാളൻ എന്ന ഉപാസകനെ കുറിച്ച് ചൊല്ലിയതാണ് ഈ ഗാഥ. മഹാകാളൻ ജേതവനം ആശ്രമത്തിൽ പോകുക പതിവാണ്. ഒരു നാൾ അന്നത്തെ പരിപാടികളിൽ പങ്കെടുത്തു. രാത്രി നടന്ന പ്രഭാഷണം കേട്ടു. അതേ രാത്രി കള്ളന്മാർ അടുത്തൊരു ഭവനം കൊള്ളയടിച്ചു. വീട്ടുകാർ അറിഞ്ഞുണർന്നപ്പോൾ കള്ളന്മാർ പല വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. ചിലർ ഓടിയത് ജേതവനത്തിന്റെ ഭാഗത്തേക്കാണ്. അന്നേരം ഉപാസകൻ മുഖം കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. കള്ളന്മാർ കൊള്ള മുതൽ അയാളുടെ മുന്നിലിട്ട് ഓട്ടം തുടർന്നു. കള്ളനെ പിടിക്കാൻ ആളുകൾ ഓടിയെത്തിയപ്പോൾ അവർ തൊണ്ടി സഹിതം മഹാകാളനെ കണ്ടു. കള്ളന്മാരിൽ ഒരാളെന്ന് കരുതി പിടിച്ചു മർദ്ദിച്ചു. ഉപാസകൻ അവിടെ തന്നെ മരിച്ചു വീണു. പുലർച്ചയ്ക്ക് കുളക്കരയിലെത്തിയ ചില ഭിക്ഷുക്കൾ മൃതശരീരം കണ്ട് ആളെ തിരിച്ചറിഞ്ഞു. രാവറുതി വരെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഉപാസകൻ ദാരുണമായി കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഭിക്ഷുക്കൾ ബുദ്ധനോട് ചോദിച്ചു. ബുദ്ധൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഈ ജന്മത്തിൽ അയാൾ ചെയ്ത കർമ്മങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാളുടെ മരണം ഖേദകരം തന്നെ. എന്നാൽ അയാൾ പൂർവ്വജന്മത്തിൽ ഒരു അക്രമ പ്രവൃത്തി ചെയ്തു. അന്നയാൾ രാജസദസ്സിലെ അംഗമായിരുന്നു. അയാൾക്ക് ഒരു സ്ത്രീയിൽ അതിയായ മോഹം തോന്നി. അവളുടെ പതിയെ അയാൾ മർദ്ദിച്ചു കൊന്നു. ദുഷ്കർമ്മങ്ങൾ അവ ചെയ്തവനെ അപായപ്പെടുത്തും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഈ ഗാഥ ചൊല്ലി. തന്റേതായി തന്നിൽ നിന്നുണ്ടായ പാപം താൻ തന്നെ ചെയ്തത് പിളർക്കും ബുദ്ധി കെട്ടോനെ വജ്രം രത്നത്തെ എന്ന പോൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂൺ 25 സമതലങ്ങളിലൂടെയാണ്. 1900 ജൂൺ 25 മൗണ്ട് ബാറ്റന്റെ ജനനം. 1950 ജൂൺ 25 കൊറിയൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1975 ജൂൺ 25 ഇന്ത്യയിൽ പാതിരാത്രിയാകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നാടുകൾക്ക് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭരണകൂട ഭീകരത. പ്രധാനമന്ത്രി ഇന്ദിരയ്ക്ക് തൻ്റെ പ്രധാനമന്ത്രി പദം തുടരാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ പയറ്റിയ തന്ത്രം. രാഷ്ട്ര തലസ്ഥാനത്തിലെ എല്ലാ പത്രമോഫീസുകളിലേക്കുമുള്ള വിദ്യുച്ഛക്തി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങൾ അറിയാതിരിക്കണം. 1962 ചൈനീസ് ആക്രമണത്തെ തുടർന്നും 1971 പാകിസ്ഥാൻ യുദ്ധകാലത്തും ദേശീയ അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയും ഭരണകക്ഷിയും നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളെയും അഴിമതി ആരോപണങ്ങളെയും നേരിടാൻ ഈ മാർഗം തേടുന്നത് ചരിത്രത്തിലെ ആദ്യ അനുഭവം. ഭരണകൂട ഭീകരത 21 തുടർന്നു. ഇന്ദിരയുടെ രാഷ്ട്രീയ ജീവിതത്തിലെയും കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെയും ഏറ്റവും ഇരുണ്ട അധ്യായം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ത്യരാഗങ്ങൾ.
1: നദി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസും സംഘവും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്കുദേശം പാർട്ടി, BJP, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
0: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ

0: വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwydsocialmedia@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബൈലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷാ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. ഒരു ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8 ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 20 കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പുരോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
0: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ രണ്ട് ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
4: കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം എത്തി.

0: ഇല്ലം.
1: സന്ധ്യയുടെ സുഖത ചാരുത പാട്ടിലൂടെ സമ്മോഹനമാകുന്നു. ചിത്രം ബോബനും മോളിയും, ആലാപനം ബി വസന്തയും രേണുകയും ചേർന്നാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം ആലിബാബയും 41 കള്ളന്മാരും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

രണ്ട് ചെകിടും തീപ്പൊള്ളലേറ്റ ഒരു മുഴുക്കുടിയനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സുഹൃത്ത് ചോദിച്ചു, നിന്റെ മുഖം എങ്ങനെയാണ് പൊള്ളലേറ്റത്? എന്റെ ഭാര്യ തേപ്പ് പെട്ടി ഓണാക്കി വെച്ചിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോ അത് ഫോണാണെന്ന് കരുതി ഞാനെടുത്ത് ചെവിയിൽ വച്ചു. അപ്പോ മറ്റേ ചെകിടോ? സുഹൃത്ത് ചോദിച്ചു. അതോ, അവൻ ആ ദ്രോഹി വീണ്ടും ഫോൺ വിളിച്ചെന്നേ. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും പഠിക്കാത്ത ഏറെ പേരുണ്ട്. മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട് അജ്ഞതയുടെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവർ. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് അനഘ രതീഷ്. ഞാൻ വെളിയന്നൂർ നിന്നാണ് വരുന്നത്. ഞാൻ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് പാട്ടുകൾ വളരെയധികം ഇഷ്ടമാണ്. തമിഴ് സോങ്ങുകളാണ് ഏറ്റവും അധികം ഇഷ്ടം. കരുണാസയിലെ റേഡിയോ കേൾക്കാറുണ്ട്. അതിലെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. ഇനി ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് നരിവേട്ട സിനിമയിലെ മിന്നൽ വള പാട്ടാണ്.

ഞാൻ അഖില, വരുന്നത് ചാങ്ങയിൽ നിന്നാണ്. പഠിക്കുന്നത് വെളിയന്നൂർ യു പി എസ് ലാണ്. കരുണ സായി റേഡിയോ ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ള പാട്ട് വെടിക്കെട്ട് സിനിമയിലെ ആടനെ കണ്ടാൽ പാടുന്നതാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് അഭിനയ, ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വരുന്നത് പൂതങ്കോട്. ഞാൻ കരുണ സൈഡ് റേഡിയോ കേൾക്കാറുണ്ട്. എനിക്ക് മലയാളം സോങ് പാട്ടാണ് ഇഷ്ടം. തുടരും സിനിമയിലെ കൺമണി പൂവേന്നാണ് ഇഷ്ടം.

പേര് വിഷ്ണു. എൻ്റെ വീട് നെടുമങ്ങാട്. ഞാൻ പഠിക്കുന്നത് ഏഴാണ്. സ്കൂള് വെളിയന്നൂർ. എനിക്ക് ആവേശത്തിലെ ഇല്ലും മിനാൻഡി സോങ്.

എന്റെ പേര് ആരാധ്യ, ഞാൻ ചാങ്ങയിൽ നിന്ന് വരുന്നു. എനിക്ക് പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. കൂടുതൽ മലയാളം പാട്ടുകളാണ് ഞാൻ കേൾക്കാറ്. എനിക്ക് പാട്ട് പാടാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ എം ജി ശ്രീകുമാർ അവരുടെയൊക്കെ പാട്ടുകൾ നല്ല ഇഷ്ടമാണ്. വിനീത് ശ്രീനിവാസന്റെ പാട്ടുകളും ഇഷ്ടമാണ്. കൂടുതലായിട്ട് എനിക്ക് കേൾക്കാൻ ഇഷ്ടം ജോസഫ് സിനിമയിലെ പൂമുത്തോളെ നിന്റെ വഴിയിൽ ഞാൻ പേതടി. ആ പാട്ടാണ് കൂടുതൽ ഇഷ്ടം കേൾക്കാൻ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യമന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യൂറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടതും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതുമായ 10 രാജ്യസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പാർലമെന്റ് മന്ദിരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 മുതൽ 29 വരെ സീഷെൽസ് സന്ദർശിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 2015 ഇതിനു മുൻപ് പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്യും. കൂടാതെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അടിവരയിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വൻ ആയുധവൽക്കരണത്തിനും ഉയർന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും സമൂഹമാധ്യമ യുഗത്തിന് അനുയോജ്യമായ രാഷ്ട്രീയത്തിനുമാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്നും പറഞ്ഞു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് താങ്ങാനാകുന്നതും വിശ്വസനീയവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക സാമൂഹിക പുരോഗതിക്കും മനുഷ്യ വികസനത്തിനും ഊർജ്ജം നിർണായകമാണ്. ഭാവിക്ക് അനുയോജ്യമായ ഊർജ്ജമേഖല കെട്ടിപ്പടുക്കുന്നതിനായി ഇന്ത്യ പുനരുപയോഗ ഊർജ്ജശേഷി, സ്മാർട്ട് ഗ്രിഡ് അടിസ്ഥാന സൌകര്യങ്ങൾ, ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ഖട്ടർ വ്യക്തമാക്കി. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 164 പേർ മരിച്ചു. 971 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടു. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയാനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഷെഡ്യൂൾ H2 കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടും. വാക്സിനുകൾ, ആന്റി മൈക്രോവെയിലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. ഇന്ത്യയിൽ $48 ബില്യൺ റെക്കോർഡ് നിക്ഷേപം നടത്താനുള്ള ആമസോണിന്റെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ആമസോൺ CEO ആന്റി ജാസിയുമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ നിക്ഷേപം യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധരീതികളാണ് രാജ്യത്തിന്റെ സുരക്ഷയെ ഇനി നിർവചിക്കുകയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ബഹിരാകാശ ഗവേഷണം എന്നിവ ഭാവി സുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കും. ന്യൂഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് ഇന്ത്യ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നേ സഞ്ചരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36 പകരം 32 അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോ വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാറിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിൽ ആകാശമാണ് പരിധിയെന്ന് ഇന്ന് ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം UK ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഗോയൽ പറഞ്ഞു.
3: The United Kingdom Free Trade Agreement is helping our industry also evolve, go up the ladder, compete with businesses in the United Kingdom wherever we compete with them, complement businesses in the United Kingdom where we can work together in global value chains, supporting each other's economy and together becoming a force multiplier to support the global economy.
0: വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണത്തിന്റെ നഷ്ടപരിഹാര തുകയിൽ വർദ്ധനവ് വരുത്തുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകേണ്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെടും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കുന്നതിനായി ചേർന്ന വകുപ്പുതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. തുർക്കിയെ USA, പാരാഗ്വേ ഓസ്ട്രേലിയ മത്സരങ്ങൾ രാവിലെ 7:30. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 5 കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. 2026 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അപേക്ഷ ക്ഷണിച്ചു. ദേശീയ അവാർഡ് പോർട്ടൽ വഴി അടുത്ത മാസം 10 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി SJ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യമന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ

0: ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എന്റെ പേര് ആർദ്ര, ഞാൻ താമസിക്കുന്നത് വെള്ളനാടാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പാട്ടിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോ പാട്ട് ഒരു മനോഹരമായ ഒരു കാര്യമാണ് പാട്ടെന്ന് പറയുന്നത്. നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റും, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ഉണർത്തുകയും എൻജോയ് ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യുന്നതാണ്. പലതരം പാട്ടുകളുണ്ട്. ഇപ്പോ ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകളുണ്ട്, സ്ലീപ്പിംഗ് സോങ്സ് ഉണ്ട്, പിന്നെ ഡി ജെ മിക്സഡ് സോങ്സ് ഉണ്ട്, അങ്ങനെ പലതരം ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അങ്ങനെ പാട്ടുകൾ വളരെ മനോഹരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന്റെ കാട്ടും മനോഹരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് തരമ പാടിയ ഒറ്റയ്ക്കാവും നോവിൽ ആ ഒരു പാട്ടാണ്. എനിക്കത് ഈ കരുണാസായി റേഡിയോയിൽ കേൾക്കണമെന്നുണ്ട്. രണ്ടുപേരും ഞാൻ പാടിത്തരാം.

എൻ്റെ പേര് അഭിനന്ദ. ഞാൻ മഴവങ്കോടന്ന് വരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കലാഭവൻ മണിയുടെ പാട്ടുകളും പിന്നെ നാടൻ പാട്ടുകളാണ്. കൂടുതൽ ഇഷ്ടമുള്ള

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ശിവാനി. എനിക്ക് പാട്ട് പാടുന്നതിനെക്കാട്ടിയും കൂടുതൽ കേൾക്കാനാണ് ഇഷ്ടം. എനിക്ക് കരുണാസായി റേഡിയോ കൂടെ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ചിന്മയുടെ മുത്തുമഴ എന്ന പാട്ടാണ്.

എന്റെ പേര് ശ്രീനന്ദന. ഞാൻ ആരനാടിൽ നിന്നാണ് വരുന്നത്. കരുണാസായിലെ റേഡിയോ ഞാൻ കേൾക്കാറുണ്ട്. എന്റെ വീട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ്. പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അവിടെ മലയാളം പാട്ടുകൾ കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്നലകളെ തിരികെ വരുമ്പോൾ പാട്ടാണ് എനിക്കിഷ്ടം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. വിഷാദവും വിദ്വേഷവും ഒരു വിഷം പോലെ മനുഷ്യരക്തത്തിൽ പടരുന്ന ഒരവസ്ഥയാണ് ക്രാബ് ബക്കറ്റ് സിദ്ധാന്തം അഥവാ ഞണ്ട് മനോഭാവം എന്ന് ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പൊരുൾ തിരയുന്ന ഏതൊരാൾക്കും മുന്നിൽ തെളിയുന്നത് ഒരു പാത്രത്തിൽ തടവിലാക്കപ്പെട്ട ഞണ്ടുകളുടെ ദയനീയ അവസ്ഥയാണ്. ആ പാത്രത്തിനുള്ളിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് ഒരു ഓട്ടപാത തേടി ഒരു ഞണ്ട് വക്ക് വരെ ഇഴഞ്ഞു കയറുമ്പോൾ താഴെയുള്ള സഹജീവികൾ അതിനെ അഭിനന്ദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് തങ്ങളുടെ കരുത്തുറ്റ നഖങ്ങൾ കൊണ്ട് അതിനെ വലിച്ചു താഴെയിടുകയാണ്. തങ്ങൾക്ക് ലഭിക്കാത്ത ആകാശം മറ്റൊരാളും കാണണ്ട എന്ന ക്രൂരമായ വാശിയോടെ അവർ ആ ഞണ്ടിന്റെ ചിറകരിയുന്നു. ഒടുവിൽ ഒരു ഞണ്ടിനും രക്ഷപ്പെടാൻ കഴിയാതെ ആ പാത്രത്തിനുള്ളിൽ തന്നെ എല്ലാവരും നശിച്ചു പോകുന്നു. പ്രകൃതിയിലെ ഈ വിചിത്രമായ സ്വഭാവം മനുഷ്യരിലും അതേപടി ആവർത്തിക്കപ്പെടുന്നു എന്ന കണ്ടെത്തലാണ് ഈ സിദ്ധാന്തത്തെ പ്രസക്തമാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും സമാനമായ രീതിയിൽ മറ്റുള്ളവരെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവർ കുറവല്ല. ഒരാൾ കഠിനാധ്വാനത്തിലൂടെയോ പുതിയ ആശയങ്ങളിലൂടെയോ വിജയത്തിന്റെ പടവുകൾ കയറാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ കൈകൊടുക്കുന്നതിനു പകരം കാലു പിടിച്ച് വലിക്കാൻ ശ്രമിക്കുന്നു. ഇത് പലപ്പോഴും ഒരു വ്യക്തിയുടെ വളർച്ചയിലുള്ള ഭയത്തിൽ നിന്നോ അസൂയയിൽ നിന്നോ ആണ് രൂപപ്പെടുന്നത്. മറ്റൊരാൾ വിജയിക്കുന്നത് കാണുമ്പോൾ തങ്ങളുടെ കഴിവില്ലായ്മയോ പരാജയമോ കൂടുതൽ തെളിഞ്ഞു കാണുമോ എന്ന അപകർഷതാബോധം ഇവരെ അലട്ടുന്നു. എല്ലാവരും ഒരേ താഴ്ചയിൽ തന്നെ കഴിയണം എന്ന വികലമായ തുല്യതാബോധം ഇവർക്കിടയിൽ ശക്തമാണ്. ഒരാൾ മാത്രം ഉയരങ്ങളിലേക്ക് പറക്കുന്നത് തങ്ങളുടെ ഗ്രൂപ്പിന്റെ കെട്ടുറപ്പിന് ഭീഷണിയാണെന്ന് വിശ്വസിക്കുന്ന ഈ ഞണ്ട് മനോഭാവക്കാർ സത്യത്തിൽ പുരോഗതിയുടെ ശത്രുക്കളാണ്. ഇത്തരമൊരു അന്തരീക്ഷം ജോലിസ്ഥലത്തോ കുടുംബത്തോ നിലനിൽക്കുന്നത് സൃഷ്ടിപരമായ ചിന്തകളെ മുരടിപ്പിക്കും. പുതിയ സ്വപ്നങ്ങൾ കാണുന്ന പലരും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും ഭയന്ന് പാതിവഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നു. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വികാസത്തിന് തടസ്സമാകുന്നത് ഇത്തരം ഇടുങ്ങിയ ചിന്താഗതികളാണ്. തങ്ങൾക്കും രക്ഷപ്പെടാനാവില്ല, മറ്റൊരാളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയുമില്ല എന്ന ഈ വിനാശകരമായ മനസ്ഥിതി ഒരു വിഷലിപ്തമായ ചുറ്റുപാട് സൃഷ്ടിക്കുന്നു. ഇവിടെ കഴിവുള്ളവർ തളരുകയും അസൂയാലുക്കൾ വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഞണ്ട് മനോഭാവത്തെ അതിജീവിക്കുന്നവരിലാണ് ലോകം എന്നും വിസ്മയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരുടെ അനാവശ്യ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവരെക്കാൾ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ചേർത്ത് പിടിക്കുക. വിമർശനങ്ങൾ വളർച്ചയുടെ സ്വാഭാവികമായ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ തള്ളിക്കളയാനുള്ള മനക്കരുത്ത് ആർജിക്കണം. നമുക്ക് ലഭിക്കാത്ത സൌഭാഗ്യങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള വിശാല മനസ്കതയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. മറ്റൊരാളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതിലൂടെ സത്യത്തിൽ നാം നമ്മുടെ തന്നെ ലോകത്തെയാണ് മനോഹരമാക്കുന്നത്. ഞണ്ടുകളെപ്പോലെ പരസ്പരം വലിച്ചു താഴെയിടുന്നതിനു പകരം പരസ്പരം കൈകോർത്ത് ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് മാനുഷികമായ ഔന്നത്യവും യഥാർത്ഥ വിജയവും കുടികൊള്ളുന്നത്.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ലൈംഗിക ന്യൂനപക്ഷങ്ങളും അവരുടെ സ്വത്വങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി ലൈംഗിക ന്യൂനപക്ഷങ്ങളും അവരുടെ സ്വത്വങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മനുഷ്യന്റെ സ്വത്വബോധത്തിന്റെ ഏറ്റവും വ്യക്തിപരവും എന്നാൽ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾക്ക് വിധേയവുമായ ഒരു വിഷയമാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളും അവരുടെ സ്വത്വങ്ങളും. സമൂഹം അറിഞ്ഞോ അറിയാതെയോ അവരോട് കാണിക്കുന്ന ഇരട്ടത്താപ്പുകളും മുൻവിധികൾക്കും ഒരു ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ മറുപടി നൽകാൻ കഴിയണമെങ്കിൽ അതേക്കുറിച്ച് ശാസ്ത്രീയമായ ധാരണ ഉണ്ടാകണം. നമ്മളിൽ പലർക്കും ലൈംഗികത എന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. എന്നാൽ മനുഷ്യന്റെ ലൈംഗികതയും ലിംഗഭേദവും വളരെ സങ്കീർണവും വിശാലവുമാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കരൺ ജോഹർ തന്റെ ആത്മകഥയിലൂടെ സ്വയം ഒരു സ്വവർഗ അനുരാഗിയാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ നടത്തിയ ഒരു നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഞാൻ ഒരു പുരുഷനായിട്ടാണ് ജനിച്ചത്. എന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്. അത് എന്നെ കൂടുതൽ പുരുഷനാക്കുന്നു. ഈ വാക്കുകൾ ലിംഗഭേദം എന്നത് ശാരീരികമായ ഒന്നിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് ഓരോ വ്യക്തിയുടെയും ആന്തരികമായ ബോധ്യമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സമൂഹം ഈ സ്വത്വങ്ങളെ ഒരു മാനസിക പ്രശ്നമായോ സ്വഭാവ ദൂഷ്യമായോ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിപ്രസരമായോ കണ്ട ഒരു തലമുറയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. എന്നാൽ ശാസ്ത്രം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് നൽകുന്നത്. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ന്യൂറോ സയൻസ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്വവർഗാനുരാഗം ഉടലെടുക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ചില സ്വാഭാവികമായ ജൈവപരവും ഘടനാപരവുമായ വ്യതിയാനങ്ങൾ മൂലമാണ് എന്നാണ്. തലച്ചോറിലെ മീഡിയൽ ടെമ്പറൽ ലോബി പോലുള്ള ചില ഭാഗങ്ങളിലുള്ള ചെറിയ മാറ്റങ്ങൾ സ്വവർഗ പ്രണയത്തിന് കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗവേഷകർ പറയുന്നു, ലൈംഗിക ആഭിമുഖ്യം എന്നത് ഒരാൾ തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് ജനിതക ഘടകങ്ങൾ, ഹോർമോൺ സ്വാധീനം, തലച്ചോറിന്റെ ഘടനാപരമായ വികസനം തുടങ്ങിയ

0: ദ്വീപിലാണ്. ആ ദ്വീപിന്റെ പേരിൽ നിന്നാണ് ലെസ്ബിയനിസം എന്ന പദവും അങ്ങനെ ലെസ്ബിയൻ എന്ന സ്വത്വവും രൂപം കൊണ്ടത്. ഒരു വാക്കിന്റെ വഴി അറിയുമ്പോൾ അതിനോടുള്ള നമ്മുടെ സമീപനത്തിൽ തന്നെ മാറ്റം വരും. നമ്മുടെ സമൂഹം ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ് വളരെ വേദനിപ്പിക്കുന്നതാണ്. ഒരു വശത്ത് ഒരാൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടാൽ അവൾ വേണ്ടത്ര മറച്ചല്ല വസ്ത്രം ധരിച്ചത് എന്ന് പറഞ്ഞ് പീഡനക്കാരനെ ന്യായീകരിക്കുകയും ഇരയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മനോഭാവം നിലനിൽക്കുന്നു. മറുവശത്ത് ലെസ്ബിയൻ പങ്കാളികളെ പരസ്യമായി എതിർക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് നമ്മുടെ സമൂഹം സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ലൈംഗിക അവകാശങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വവർഗാനുരാഗികൾക്ക് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അവിടെ അവർക്ക് ഒളിച്ചും പതുങ്ങിയും കഴിയേണ്ടി വരുന്നില്ല. ഇവിടെയാകട്ടെ സ്വന്തം ലൈംഗികത തുറന്നു പറഞ്ഞാൽ കുടുംബത്തിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നും ഒറ്റപ്പെടേണ്ടി വരും എന്ന ഭയം പലരെയും അലട്ടുന്നു. മറ്റൊരാൾ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്വത്വമോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ കെട്ടുകഥയായും അശ്ലീലമായും തള്ളിക്കളയുന്ന ഒരു പ്രവണതയുണ്ട്. സ്വവർഗാനുരാഗികൾ ആരും ഹെറ്ററോസെക്ഷൽസിനെ ഹോമോസെക്ഷൽസ് ആക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹെറ്ററോസെക്ഷൽ ആയവർ ചെയ്യേണ്ടത് ഹോമോസെക്ഷൽ ആയ വ്യക്തികളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും വെറുതെ വിടാൻ സാധിക്കണം. സമൂഹത്തിൽ ആളുകളുടെ നിറം, സൗന്ദര്യമില്ലായ്മ, നടപ്പ്, ശബ്ദം, പൊക്കമില്ലായ്മ, വിക്കൽ, വളവ്, കൂന് എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ബോഡി ജെൻഡർ ഷെയ്മിങ്ങുകൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്റെ പ്രാഥമിക കടമ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും അംഗീകരിക്കുക എന്നതാണ്. ഒരു വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യം എന്നത് അവരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പോ രോഗമോ അല്ല, അത് അവരുടെ അസ്തിത്വമാണ്. അവർക്ക് നമ്മളെപ്പോലെ സന്തോഷിക്കാനും ജീവിക്കാനും ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനുമുള്ള അവകാശമുണ്ട്. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുക എന്നാൽ അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക, അവർക്ക് വിവേചനമില്ലാതെ ജീവിക്കാൻ അവസരം നൽകുക, നിയമപരവും സാമൂഹികവുമായ തുല്യത ഉറപ്പാക്കുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഈ ലോകം എല്ലാവർക്കുമുള്ളതാണ്. ഒരാളുടെ സ്നേഹം എങ്ങനെയാണ് എന്നതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്നത് മനുഷ്യത്വപരമല്ല. നമുക്ക് ഓരോരുത്തർക്കും മറ്റൊരാളുടെ സ്വത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ വിശാലമായ ഒരു സമൂഹം പടുത്തുയർത്താൻ സാധിക്കണം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ നിതില, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ HPD എന്ന വ്യക്തിത്വ വൈകല്യത്തെ കുറിച്ചാണ്. എക്സസീവ് ഇമോഷണാലിറ്റിയും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറുമാണ് HPDയുടെ പ്രധാന സവിശേഷതകൾ. HPD ഉള്ള വ്യക്തിക്ക് അറ്റൻഷൻ സെന്റർ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഡിസ്കംഫർട്ട് അനുഭവപ്പെടാം. ഒരു ഗ്രൂപ്പിൽ എല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് താൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ വരാം. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ, HPD ഉള്ള വ്യക്തിക്ക് ഇമോഷൻസ് വളരെ സ്ട്രോങ്ലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. സന്തോഷമാണെങ്കിൽ വളരെ എക്സൈറ്റഡ് ആവാനും വിഷമമാണെങ്കിൽ അത് വളരെ ഇമോഷണലായി പ്രകടിപ്പിക്കാനും കഴിയും. ഇവരുടെ ഇമോഷൻസ് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാം. കുറച്ചു മുമ്പ് സന്തോഷത്തിലായിരുന്ന ഒരാൾ ചെറിയൊരു നിരാശ വന്നാൽ പോലും ഉടനെ അപ്സെറ്റ് ആകാം. അപ്പിയറൻസിന് HPD ഉള്ള വ്യക്തി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കുന്നതിനും ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. സംസാര രീതിയിലും ചില പ്രത്യേകതകളെല്ലാം കാണാം. HPD ഉള്ള വ്യക്തി വളരെ ഇമോഷണലായി സംസാരിച്ചേക്കാം. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവമായിരുന്നു, ഞാൻ ഒരുപാട് ഹേർട്ടായി, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായ വിവരങ്ങൾ കുറവായിരിക്കും. ഇവർ ചെറിയ കാര്യങ്ങൾ പോലും ഡ്രമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, HPD ഉള്ള വ്യക്തി കള്ളം പറയുകയാണെന്ന് എന്നല്ല. അവർ അനുഭവിക്കുന്ന ഇമോഷൻസ് യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതി കൂടുതൽ

ഡ്രമാറ്റിക് ആയിട്ട് തോന്നാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വളരെ എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു സുഹൃത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണെന്ന് ആദ്യം തോന്നാം. പിന്നീട് മറ്റൊരാൾ വേറെ അഭിപ്രായം പറഞ്ഞാൽ അതും വിശ്വസിക്കും. റിലേഷൻഷിപ്സ് സംബന്ധിച്ച് ഒരു പ്രത്യേകത കാണാം. ഇവർക്ക് റിലേഷൻഷിപ്സില് യഥാർത്ഥത്തെക്കാൾ കൂടുതൽ ക്ലോസ് ആയിട്ടെല്ലാം പെർസീവ് ചെയ്യാം. വളരെ കുറച്ചു നാളത്തെ പരിചയം മാത്രമുള്ള ഒരാളാണെങ്കിൽ പോലും ക്ലോസ് ഫ്രണ്ടായിട്ട് കരുതാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഓഫീസിലെല്ലാരും മറ്റൊരു സ്റ്റാഫിന്റെ അച്ചീവ്മെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കോൺവെർസേഷൻ സ്വന്തം അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാനേ ഇവർ ശ്രമിക്കും. ഇത്തരം കാര്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി വരുന്നത് HPD അല്ല. പക്ഷേ ഈ പാറ്റേൺ വർഷങ്ങളായി പല സാഹചര്യങ്ങളിലും തുടർച്ചയായി കാണപ്പെടുകയും റിലേഷൻഷിപ്സ്, വർക്ക്, ഡെയിലി ഫങ്ഷനിങ് എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ HPD യെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇനി HPD ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് നോക്കിയാലോ? ഒരൊറ്റ കാരണം പറയാൻ കഴിയില്ല. ജനറ്റിക് ഫാക്ടേഴ്സ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, പാരന്റിങ് സ്റ്റൈൽ, ഫാമിലി എൻവയോൺമെന്റ് ഇവയെല്ലാം ഇതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. HPDയുടെ പ്രധാന ട്രീറ്റ്മെന്റ് സൈക്കോതെറാപ്പിയാണ്, പ്രത്യേകിച്ച് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT. CBT HPD ഉള്ള ഒരു വ്യക്തിയെ സ്വന്തം തോട്ട്സിനെയും ഇമോഷൻസിനെയും ബിഹേവിയർ പാറ്റേൺസിനെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൂടാതെ സൈക്കോ ഡൈനാമിക് തെറാപ്പിയും സപ്പോർട്ടീവ് തെറാപ്പിയും ഉപയോഗിക്കാറുണ്ട്. ഈ തെറാപ്പീസ് വഴി HPD ഉള്ള ഒരു വ്യക്തിക്ക് ഹെൽത്തിയർ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യാനും ഇമോഷൻസിനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനും സാധിക്കും. HPDക്ക് മാത്രം പ്രത്യേകമായിട്ട് മെഡിക്കേഷൻസ് ഇല്ല. എന്നാൽ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രധാന പ്രശ്നങ്ങൾ കൂടെയുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് നൽകാൻ കഴിയും. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ, HPD ഉള്ള വ്യക്തിയെ അറ്റൻഷൻ സീക്കർ അല്ലെങ്കിൽ ഡ്രാമ പേഴ്സൺ എന്ന രീതിയിൽ മാത്രം കാണുന്നത് ശരിയല്ല. HPD ഉള്ള വ്യക്തിയുടെ ബിഹേവിയറിന്റെ പിന്നിൽ അറ്റൻഷൻ, അക്സെപ്റ്റൻസ്, വാലിഡേഷൻ എന്നിവയ്ക്കുള്ള ശക്തമായ ഒരു ആവശ്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ HPD ഉള്ള വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം മനസ്സിലാക്കാനും ആവശ്യമായ സഹായം ലഭിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. എനിക്കറിയാം എന്റെ ഡയറിയിലെത്ത ആളുകൾ കേവലം രോഗവിവരങ്ങളല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ സങ്കീർണമായ നോവുകളുടെയും വിങ്ങലുകളുടെയും നേർസാക്ഷ്യങ്ങളാണ്. ഇന്ന് എന്റെ ഈ ഡയറിയിൽ ഇന്നത്തെ ഈ ദിവസം ഞാനൊരു 22-കാരന്റെ കഥയാണ് എഴുതി വച്ചിരിക്കുന്നത്. രാഹുൽ നല്ല ഉയരവും വെളുത്ത നിറവുമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥി. ക്ലിനിക്കിലേക്ക് അവൻ കടന്നു വന്നത് ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട് തല താഴ്ത്തി പിടിച്ചായിരുന്നു. അവനെ അലട്ടിയിരുന്ന പ്രശ്നം കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. സ്വന്തം മൂക്കിന്റെ ഭംഗിക്കുറവ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുമോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം. അവന്റെ മൂക്കിന് സത്യത്തിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. തികച്ചും സാധാരണമായ മുഖത്തിന് ചേരുന്ന ഒരു മൂക്ക്. പക്ഷെ രാഹുലിന്റെ കണ്ണിൽ അവൻ ലോകത്തിലെ ഏറ്റവും വിരൂപനായ മനുഷ്യനായിരുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോഴൊക്കെ തന്റെ മൂക്ക് വല്ലാതെ വളഞ്ഞിട്ടാണെന്നും അത് മറ്റുള്ളവർ കണ്ട് തന്നെ കളിയാക്കുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. അവൻ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയുമോ? ഞാൻ ഈ മൂക്ക് അറുത്തു കളയട്ടെ എന്നാണ്. തുടക്കത്തിൽ വീട്ടുകാർ വിചാരിച്ചത് ഇത് വെറുമൊരു തോന്നലാണെന്നാണ്. അവരവനെ തിരുത്താൻ ശ്രമിച്ചു, ശിക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ പതിയെ പതിയെ രാഹുൽ കോളേജിൽ പോകുന്നത് നിർത്തി. സുഹൃത്തുക്കളെ ഒഴിവാക്കി. പുറത്തിറങ്ങുമ്പോൾ മുഖം മാസ്ക് ഉപയോഗിച്ച് പൂർണ്ണമായി മറയ്ക്കാൻ തുടങ്ങി. ജീവിതത്തിൽ 3-4 മണിക്കൂറുകൾ അവൻ കണ്ണാടിയുടെ മുന്നിൽ തന്നെ ചെലവഴിച്ചു. എത്രയോ തവണ കത്തിയെടുത്ത് അത് കണ്ടിച്ചു കളഞ്ഞാലോ എന്ന് തോന്നിയിട്ടുണ്ട് എന്നവൻ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ മൂക്കിലെ ആ വലിയ പോരായ്മ മാറി മാറി നോക്കിക്കൊണ്ട് കണ്ണാടിയിൽ നോക്കി ഒടുവിൽ ഒരു ഘട്ടത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന വാശിയിലായി അവൻ. എന്തിന് പ്ലാസ്റ്റിക് സർജറി? അതായിരുന്നു വീട്ടുകാരുടെ ചോദ്യം. അതാരായാലും അങ്ങനെ തന്നെ ചോദിച്ചു പോകും. ഒരു കുഴപ്പവുമില്ലാത്തൊരു മൂക്ക്, വെറുതെ ഇരിക്കുന്നൊരു മൂക്ക്, അതിനെന്തിന് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം? അങ്ങനെയാണ് വീട്ടുകാർ അവനെ എന്റെ അടുക്കലെത്തിക്കുന്നത്. രാഹുൽ അനുഭവിച്ചിരുന്നത് വലിയൊരു മാനസിക രോഗമൊന്നുമല്ല, മറിച്ച് ഗുരുതരമായൊരു മാനസികാവസ്ഥയാണ്. മനഃശാസ്ത്ര ലോകത്ത് ഇതിനെ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, BDD എന്ന് ഞങ്ങൾ ഷോർട്ട് ഫോമിൽ വിളിക്കും. അതായിരുന്നു അവന്റെ പ്രശ്നം. തങ്ങളുടെ ശരീരത്തിലോ മുഖത്തോ ഉള്ള വളരെ ചെറിയൊരു പോരായ്മയെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാങ്കല്പിക കുറവിനെ മനസ്സിൽ വലുതാക്കി കാണിക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് നിരന്തരം കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. ഇതൊരു ശാരീരിക പ്രശ്നമേ അല്ല, മറിച്ച് ചിന്തകളെ ബാധിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ പ്രധാന ലക്ഷണങ്ങൾ ഞാൻ പറയാം. സ്വന്തം ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച്, അത് രാഹുൽ ചിന്തിച്ചതുപോലെ മൂക്കാവാം, അല്ലെങ്കിൽ ചർമ്മത്തിന്റെ നിറമാവാം, മുടിയാകാം, എന്തുമാകാം, അതിനെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടുക, മണിക്കൂറുകളോളം കണ്ണാടിയിൽ നോക്കുക, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കാൻ പേടി തോന്നുക, മറ്റുള്ളവർ എപ്പോഴും തന്റെ ആ കുറവിലേക്ക് തന്നെയാണ് നോക്കുന്നത് എന്ന് വിശ്വസിക്കുക, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് സാമൂഹിക ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഉൾവലിയുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. മനസ്സിന്റെ കണ്ണാടിയിലാണ് ഇവർക്ക് പോരായ്മകൾ തോന്നുന്നത്, യഥാർത്ഥ കണ്ണാടിയിലല്ല. രാഹുലിന് ആവശ്യം ഒരു പ്ലാസ്റ്റിക് സർജന്റെ കത്തിയായിരുന്നില്ല, മറിച്ച് അവന്റെ ചിന്തകളെ തിരുത്താൻ സഹായിക്കുന്ന കൃത്യമായ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയുമായിരുന്നു. തുടർച്ചയായ തെറാപ്പി സെഷനുകൾ ഞാൻ അവന് തീരുമാനിച്ചു.
തന്റെ ചിന്തകളിലെ തെറ്റായ ധാരണകളെ തിരിച്ചറിയാൻ അതിലൂടെ രാഹുലിന് സാധിച്ചു എന്നതാണ് സത്യം. പൂർണ്ണതയുള്ള ശരീരത്തിലല്ല, മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിലാണ് യഥാർത്ഥ ഭംഗിയെന്ന് അവൻ പതിയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനും സന്തോഷമായി, ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായി. അവൻ മാസ്കുകൾ മാറ്റിവെക്കാൻ തുടങ്ങി. ആത്മവിശ്വാസത്തോടെ വീണ്ടും സമൂഹത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണാടി നോക്കുന്നതിൻ്റെ അളവും സമയവും കുറഞ്ഞിരിക്കുന്നു. മെല്ലെ മെല്ലെ അവൻ ജീവിതത്തിൻ്റെ പാതയോരങ്ങളിലേക്ക് നടന്നു തുടങ്ങി. ചുറ്റുമുള്ള മനുഷ്യരെ അവരുടെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ പേരിൽ അളക്കുന്ന ഈ പുതിയ കാലത്ത് പെർഫെക്റ്റ് ആകാനുള്ള അനാവശ്യമായ സമ്മർദ്ദം പലരിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. രൂപത്തിലല്ല, നമ്മുടെ ചിന്തകളിലാണ് വെളിച്ചം നിറയേണ്ടത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടതില്ലല്ലോ അല്ലേ? അങ്ങനെ വെളിച്ചമുള്ള, തെളിച്ചമുള്ള എത്രയോ താളുകൾ ഈ ഡയറിയിൽ ഇനിയുമുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? അതൊക്കെ ഞാൻ പിന്നാലെ പങ്കുവയ്ക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: മരമാകെ മഞ്ഞുപൂത്തു നിൽക്കുന്നു, നിലത്താകെ മഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടാൽ ആരോ ഒരു വെള്ളപ്പരവതാനി വിരിച്ചിരിക്കുന്നത് പോലെ തോന്നും. ജാലകം തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ താഴ്വാരത്തിലെ വീടുകൾക്ക് മുകളിൽ മഞ്ഞ് കൂടാരം കെട്ടിയിരിക്കുന്ന കാഴ്ച കാണാം. ഫിർമരങ്ങളിൽ പോലും ഇത്തിരി പച്ചയെ കാണാനുള്ളൂ. മുഴുവൻ വെള്ള വെളുപ്പിൻ്റെ ഭൂമികയായി മാറുന്ന കാശ്മീരിൻ്റെ ആ കാലവും ആ കാലാവസ്ഥയും മറക്കുവാൻ വയ്യ. മഞ്ഞ് മനസ്സിൽ ചേർന്ന് നിൽക്കും. അത്രമേൽ ഇഷ്ടം തോന്നുന്ന കാഴ്ചയുടെ കമനീയത, ആ കാഴ്ചകളിൽ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

പത്താം ക്ലാസ് കഴിഞ്ഞാണ് മഞ്ഞ് വായിച്ചത്. അതുപോലൊരു നോവൽ മുമ്പ് വായിച്ചിട്ടില്ല. ഭൂതകാലവും വർത്തമാനകാലവും പാരസ്പര്യപ്പെട്ട് നിൽക്കുന്ന ഹൃദ്യമായൊരു അനുഭവം. വിമലയെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പത്താം ക്ലാസ്സിൽ ബയോളജി പഠിപ്പിച്ച ഉഷ ടീച്ചർ വിമലയെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ സുധീർ കുമാർ മിശ്രയെ അങ്ങനെ എവിടെയും പരിചയമില്ല. സ്നേഹത്തിന് പ്രണയത്തിൻ്റെ കാത്തിരിപ്പ് എന്ന് കൂടി പര്യായമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ വായിച്ചു കഴിഞ്ഞ എത്രയോ വട്ടം സ്വയം പറഞ്ഞതെന്തേ വരും, വരാതിരിക്കില്ല. ഇത്ര ആവർത്തി വായിച്ച ഒരു നോവൽ മഞ്ഞല്ലാതെ വേറെ ഏതാണ്? എം ഡിയുടെ മഞ്ഞിന് കാശ്മീരിലെ മഞ്ഞിനേക്കാൾ തണുപ്പുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പ്രണയത്തിൻ്റെ മണമുള്ള മഞ്ഞ്. എം ഡിയുടെ മഞ്ഞിനെയും വിമലയെയും സുധീറിനെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഴയും മഞ്ഞും ഒരുമിച്ച് വീഴുന്ന കാഴ്ച അപൂർവമാണ്. ആകാശത്തുനിന്ന് നടന്നു വീഴുന്ന ഐസിൻ്റെ കഷ്ണങ്ങളെ ആരാവും ആലിപ്പഴങ്ങളെന്ന് വിളിച്ചത്? അത്രയേറെ മധുരമായ മലയാള പദങ്ങൾ വേറെ ഉണ്ടാകുമോ? ആലിപ്പഴങ്ങൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? അത്രമേൽ ഇഷ്ടപ്പെടുന്നവ അധികമില്ലല്ലോ ഈ ഭൂമിയിൽ. ആലിപ്പഴങ്ങളെ, ആ കാൽപ്പനിക നാമത്തെ

ഡിസംബർ ജനുവരി മാസങ്ങളിലെ പ്രഭാതം അനവധി സുന്ദരമാണ്. സൂര്യനും മഞ്ഞും മനസ്സുകൾക്കായി മാറുന്ന ചാരുത. രാവിലെ എണീറ്റ് പുതപ്പ് മൂടി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കാണാവുന്ന ആ പ്രണയത്തിന് എന്ത് പേരിടും? ഇളം തണുപ്പും ഇളം ചൂടും ഇണചേരുന്ന പ്രഭാത സങ്കീർത്തനം, അത് കണ്ടറിയേണ്ടതായ കാഴ്ചയാണ്. പ്രഭാതങ്ങളെ, സൂര്യനും മഞ്ഞും ചേർന്ന പ്രണയഭാവങ്ങളെ ഇഷ്ടം അത്രമേലിഷ്ടം.

വൃശ്ചികപ്പുലരിയിൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഗ്രാമീണത. അങ്ങനെയൊരു പ്രഭാതത്തിൽ മുക്കോത്തിവയലിൽ നിന്ന ഓർമ്മയാണ്. അഗസ്ത്യന്റെ താഴ്വാരത്താണത്. കുന്നിന് താഴെ വിശാലമായ താഴ്വാരം, പുൽമേടെന്ന് പറയാം. തണുപ്പ് അതിൻ്റെ രാശിപ്രമാണങ്ങളിൽ കുടിയിരിക്കുന്നു. പ്രഭാതത്തിൽ മേയാൻ വരാറുള്ള കാട്ടുപോത്തുകളെയും കാണാനില്ല. തണുപ്പ് ഇറങ്ങിയാലേ അവയും വരൂ. മുകളിൽ അഗസ്ത്യനെ കാണാൻ വയ്യ. മഞ്ഞ് മേലാട നെയ്ത് അഗസ്ത്യാർകൂടത്തെ പുതപ്പിച്ചിരിക്കുന്ന അനിയാദൃശമായ കാഴ്ച. അഗസ്ത്യമലക്കാഴ്ചകൾ എന്നും ഇഷ്ടം. അത്രമേ.

മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു സിനിമയ്ക്ക് ഇതിലും നല്ല പേര് എങ്ങനെ ഇടാനാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഡിസംബറിലും ജനുവരിയിലും വിരിയുന്ന ഏത് പൂവും മഞ്ഞിൽ വിരിയുന്ന പൂക്കൾ തന്നെയാവും. അത് നെയ്യാമ്പലായാലും നീർമാതളപ്പൂക്കളായാലും മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴാറായി ഇതളുകളിൽ നിൽക്കുന്ന പനിനീർ പൂക്കളായാലും ഇഷ്ടം. അത്രമേലിഷ്ടം ആ പേരും ആ പാട്ടുകളും.

ഒരു മഞ്ഞ കണത്തിന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുന്നത് എന്തിനെയാവും? ഒരു കണ്ണുനീർത്തുള്ളിയെ തന്നെയാണ്. നിഷ്കളങ്കമായ സങ്കടത്തിൽ നിന്നും നിർവ്യാജമായ സന്തോഷത്തിൽ നിന്നുമാണ് കണ്ണുനീർ പൊടിയുന്നത്. മഞ്ഞുതുള്ളിയും അതെ, നിർവ്യാജമായ ഒരു പ്രഭാതത്തിൻ്റെ ജലഗണമാണത്. ഒരു സൗരതേജസ്സിനെ പലതായി പൊലിപ്പിക്കാൻ പോകുന്ന ഒരു വിസ്മയകണം. മഞ്ഞുതുള്ളികളെയും നിർവ്യാജ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഞ്ഞ് സുഖദമായ സുന്ദരമായൊരു കാഴ്ച തന്നെയാണ്. എന്നാൽ പട്ടാളക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കുമോ? കാശ്മീരിലും ശ്രീനഗറിലും ലഡാക്കിലുമൊക്കെ ജോലി നോക്കുന്ന പട്ടാളക്കാർക്ക് മഞ്ഞ് കാൽപ്പനികവും കവിതയുമെന്നും ആകുമെന്ന് തോന്നുന്നില്ല.

നായർ സാബ് എന്ന ചിത്രമാണ് പെട്ടെന്ന് മനസ്സിലെത്തുന്നത്. ആകെ മഞ്ഞ്, എങ്ങും മഞ്ഞ്, എവിടെയും മഞ്ഞ്. ആ സിനിമയും ഹിമാലയത്തിലെ വിസ്മയിപ്പിക്കുന്ന ഹിമക്കാഴ്ചകളും ഇഷ്ടം, പത്രമേയിൽ ഇഷ്ടം.

അത്രമേലിഷ്ടത്തിൽ അത്രമേലിഷ്ടമുള്ള മഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞത്. വൃശ്ചികത്തിലാണ് നമുക്ക് മഞ്ഞ് കാവ്യലഹരിയായി കമനീയമാകുന്നത്. എന്നാൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ധനുമാസ ചന്ദ്രികയോ അതും നമുക്ക് കവിതയാണ്, സുന്ദരമായ കവിത. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയ ധനുമാസ ചന്ദ്രിക, ഇഷ്ടം അത്രമേലിഷ്ടം.

ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കള കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി, എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. പാഠങ്ങൾ അടിക്കടി വെട്ടിയും തിരുത്തിയും പീഡിപ്പിക്കുകയാണെന്നെ ജീവിത ഗുരുനാഥൻ. പി ഭാസ്കരന്റെ വരികളാണ്. ജീവിതത്തെക്കാൾ വലിയ ഗുരുനാഥൻ വേറെയില്ലെന്ന് കവി. പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജീവിതപാഠം ഏതെന്നും കവി ചോദിക്കുന്നു. ഉത്തരം കണ്ടെത്താൻ വലിയ പാടാണ്. ഒരു മനുഷ്യനും അതിനുത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കുറേ കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഏറ്റവും വലിയ ജീവിതപാഠം ഏതെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അധ്വാനമാണെന്ന് പറഞ്ഞാൽ തർക്കിക്കാനാവില്ല. അധ്വാനത്തിലൂടെ ലഭിക്കുന്ന ഫലമാണെന്ന് പറഞ്ഞാൽ അതും നിരസിക്കാനാവില്ല. അന്വേഷണം, കൗതുകം, വിരഹം, ദുഃഖം, അങ്ങനെ ആർക്കും എന്തുത്തരവും പറയാം. പക്ഷേ യഥാർത്ഥ ഉത്തരം അതിപ്പോഴും ആർക്കും പറയാനാവില്ല തന്നെ. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം എന്താണ്? അതിങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കട്ടെ, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കട്ടെ. അപ്പോൾ കൂടുതൽ പാഠങ്ങൾ നമുക്ക് പഠിക്കാനാവും അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. നാലപ്പാട് നാരായണമേനോന്റെ കവിതയാണ് കണ്ണുനീർത്തുള്ളിയിലെ വരികൾ. പ്രജ്ഞയിലാണ് നാം ജീവിക്കുന്നത്. പ്രജ്ഞയിലാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രജ്ഞയാണ് എല്ലാം. പ്രജ്ഞയ്ക്ക് ശൈഥില്യമുണ്ടായാൽ മനോനില തെറ്റും. എങ്ങനെ, എന്ത്, എപ്പോൾ എന്നെല്ലാം തീരുമാനിക്കുന്നത് പ്രജ്ഞയാണ്. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സൃഷ്ടിച്ചതും മനുഷ്യൻ്റെ പ്രജ്ഞ തന്നെയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. വയലാറിന് പ്രണാമം. ഒരു പാട്ട് കേട്ടാലോ?

സാഹിത്യം എന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം. മനസ്സിനെ വിമലീകരിക്കുന്നതിന് ഇതേക്കാൾ നല്ല മരുന്ന് വേറെയില്ല. വായനയിലൂടെ അനുഭൂതി ലഭിച്ചു കഴിഞ്ഞ ഒരാൾ വേറെ ലഹരി തേടിപ്പോവില്ല. സത്യമാണത്. അത് വായിച്ചവർക്കറിയാം, വായന ലഹരിയാക്കിയവർക്കും അറിയാം. കുട്ടികളെ മാളുകൾ കൊണ്ട് കാണിക്കും, തീം പാർക്കുകൾ കൊണ്ട് കാണിക്കും, ഉത്സവത്തിനൊക്കെ കൊണ്ട് നടന്ന് കറങ്ങും. എന്നാൽ ഒരു ലൈബ്രറി, പുസ്തകകട, പുസ്തകോത്സവം, അവിടെയൊന്നും കുട്ടികളെ കൊണ്ടുപോവില്ല. എന്നിട്ട് അവരെക്കുറിച്ച് പരാതി പറയും, വായിക്കുന്നില്ല, വായന ഇഷ്ടമില്ല എന്നൊക്കെ. എന്തുതരം രക്ഷിതാക്കളാണിവർ? ഒരു ബർത്ത്ഡേക്ക് ഒരു പുസ്തകം സമ്മാനമായി വാങ്ങിക്കൊടുക്കാൻ തയ്യാറുള്ള എത്ര രക്ഷിതാക്കളുണ്ട് നമുക്കിടയിൽ? ഒരു സങ്കടം പങ്കുവയ്ക്കുകയാണ്, അത്രയുള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു പാട്ട് കേട്ടാലോ?

0: வெள்ளிக்கிண்ணம் துள்ளித்தோளும் புன்னை செயல.
1: വ്യക്തിയോടും സമൂഹത്തോടുമുള്ള പ്രതികരണ രീതി മനസ്സിലാക്കി അങ്ങനെ ജീവിക്കാൻ തയ്യാറാകുന്നതാണ് വിദ്യാഭ്യാസം. അതിൽ സഞ്ചിത പാരമ്പര്യത്തിൻ്റെ നിധിയും ആർജിത വൈഭവങ്ങളുടെ നേട്ടവും സമകാലിക സംസ്കാരത്തിൻ്റെ സമ്പത്ത് സമൃദ്ധിയും ഉണ്ടായിരിക്കണം. ജീവിതത്തെ ജീവിതമാക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു വൈകാരിക വൈചാരിക പ്രവർത്തനം കല തന്നെയാണ്. സ്നേഹബന്ധങ്ങളില്ലെങ്കിൽ ജീവിതമേ ഇല്ല. ഏകാഗ്രതയുടെ ആത്മാഹുതിയിൽ നിന്ന് രക്ഷിക്കുന്നത് സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളതയാണ്. ആലോചിച്ചു നോക്കൂ, അതാണ് സത്യം. ഒരു പാട്ട് കേട്ടാലോ?

സ്നേഹം നിർവചനാതീതമാണ്. ജീവിതം ഓടുന്നു, അതിൻ്റെ പിന്നാലെ ഓടുന്നു നമ്മൾ. ചിലർക്ക് ജീവിതത്തോടൊപ്പം എത്താൻ കഴിയുന്നില്ല. കളവ് പറഞ്ഞതു കാരണം മനുഷ്യർ ദുഃഖിക്കും, എന്നിട്ട് പിന്നെയും കളവ് പറയും. മറ്റുള്ളവർ കാണുന്നത് പോലെയാണ് നമ്മളും കാണുന്നതെങ്കിൽ നമ്മളെക്കൊണ്ട് ഒരാവശ്യവുമില്ല. സമൂഹത്തെ കാണുകയും വ്യക്തിയെ കാണാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം നിരർത്ഥകമാണ്. ഒരു വ്യക്തിയുടെ നിരപരാധിത്വത്തിനു വേണ്ടി 100 വോട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന രാഷ്ട്രീയക്കാരൻ ധൈര്യശാലിയാണ്. സംശയമില്ലാത്ത കാര്യമാണത്. ഒരു പാട്ട് കേട്ടാലോ?

സുഹൃത്തുക്കളുടെ അളവറ്റ സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എവിടെയെങ്കിലും ഒരു ശത്രു ഉണ്ടെന്നറിഞ്ഞാൽ അയാളെക്കൂടി മിത്രമാക്കാൻ കഴിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതത്തിൽ വിനയം ആവശ്യമാണ്, പക്ഷെ അത് അതിരുകടക്കരുത് എന്ന് മാത്രം. ക്ഷോഭമടക്കാനുള്ള കഴിവുണ്ടെങ്കിലേ ഏത് രംഗത്തും ശോഭിക്കാനാവൂ. നോക്കൂ, സ്ഥിരോത്സാഹവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ആർക്കും ലക്ഷ്യത്തിലെത്താനാവും, ഒരു സംശയവുമില്ല. ഒരു പാട്ട് കേട്ടാലോ?

ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വരില്ല. പക്ഷേ ആഗ്രഹിക്കാത്തത് പലതും ലഭിച്ചു എന്നും വരും. സ്വന്തം പരിമിതികളെപ്പറ്റി എപ്പോഴും ബോധമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പരിഹാസപാത്രമായി പോകും. ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് പിന്നീട് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു പാട്ട് കേട്ടാലോ?

ഏതു കാര്യത്തിലായാലും സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് ശരിയെന്ന നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനനുസരിച്ചുള്ള അഭിപ്രായം ഭയമേതുമില്ലാതെ പ്രകടിപ്പിക്കുകയും ജീവിതത്തിൻ്റെ പരാജയങ്ങളും തിരിച്ചടികളും സ്വാഭാവികം മാത്രമാണ്. അവയെല്ലാം വെല്ലുവിളികളായി സ്വീകരിച്ച് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സോപാനങ്ങളായി മാറ്റാൻ മനക്കരുത്ത് വേണം. ആ മനക്കരുത്താണ് മനുഷ്യന് വേണ്ടത്. സോപാനങ്ങൾ എന്ന് വെച്ചാൽ പടിക്കെട്ടുകളെന്ന് അർത്ഥമെടുത്താൽ മാത്രം മതിയാവും. ഒരു പാട്ട് കേട്ടാലോ?

മനുഷ്യൻ്റെ ദുഷ്ടത ഇല്ലാതാക്കാൻ എന്താണ് വഴി? മാനവികതയുടെ കൊടി ഉയർത്തുക എന്നതാണ് ഏറ്റവും നല്ല വഴി. പക്ഷേ മാനവികതയുടെ കൊടി ഉയരണമെങ്കിൽ മതം, ജാതി, അന്ധവിശ്വാസം, അനാചാരം എന്നിവയുടെ കൊടി താഴണം, അവയുടെ പത്തി താഴണം. കാരണം മാനവികതയിലേക്കുള്ള മനുഷ്യൻ്റെ വഴി തടയുന്നത് ഇവയാണ്: മനുഷ്യൻ്റെ സ്വാർത്ഥതയും അതിൽ നിന്നുളവാകുന്ന ദുഷ്ടതയും. ഇല്ലാതായാൽ മാത്രമേ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാനവികത ഇവിടെ പുലരുകയുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാ തരത്തിലും ഉന്നതമായ സാംസ്കാരിക മാനവികത മൂല്യമുള്ള സമുന്നതരായ സ്ത്രീ പുരുഷന്മാരുടെ ഒരാദർശ രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറിവരും. അതിനു പക്ഷേ അത്രയും ശക്തമായ ഒരു സാംസ്കാരിക വിപ്ലവം ആവശ്യമാണ് താനും. അതിന് ആര് നേതൃത്വം നൽകും എന്നതാണ് പ്രശ്നം. ആരിൽ പ്രതീക്ഷ അർപ്പിക്കും അതാണ് പ്രശ്നം. പറയാൻ പറ്റില്ല, ഇന്ത്യൻ സിനിമയിൽ പറയുന്നത് പോലെ മുതിർന്ന പൗരന്മാർ നയിക്കുന്ന ഒരു സമരം, സാംസ്കാരിക സമരം ഇവിടെ ഉണ്ടായിക്കൂടുന്നില്ല. സാധ്യതയുണ്ട്. കാത്തിരിക്കാം. ഒരു പാട്ട് കേട്ടാലോ?

ആരാണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. എപ്പോഴോ ഡയറിയിൽ എഴുതിയിട്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അർഹതയില്ലാത്തവരെ ആദരിക്കുന്നത് ദേശീയ പാപമാണ്. അതുപോലെ പരാതികൾ പറയുന്നവരോട് പറയാനൊരു കാര്യമുണ്ട്. എല്ലാവർക്കുമുണ്ട് ഓരോ തരം പരാതികൾ. അതിനിടയിൽ നമ്മളും പരാതിയുമായിട്ട് ചെന്നാൽ ആര് ശ്രദ്ധിക്കാൻ? അതുകൊണ്ടേ പണി ഭംഗിയായി ചെയ്തിട്ട് സ്ഥലമിടുന്നതാണ് നല്ലത്. പരാതികൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നുവെച്ച് പ്രതികരിക്കാതിരിക്കുകയും വേണ്ട. ഒരു പാട്ട്

ഏറ്റവും പേടിക്കേണ്ടത് എന്തിനെയാണെന്നറിയുമോ? മനസ്സിൻ്റെ മലിനീകരണത്തെയാണ്. ഏറ്റവും പേടിക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതും നമ്മുടെ മനസ്സ് മലിനീകരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെയാണ്. അവരാകട്ടെ എപ്പോഴും ചുറ്റുമുണ്ടുതാനും. ഒരു പാട്ട് കേൾക്കാം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ ഏറെ കർമ്മനിരതമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏറെ കർമ്മനിരതമായിരുന്നാൽ മാത്രമല്ലേ ജീവിതം സാർത്ഥകമാവുകയുള്ളൂ. ജീവിതം സാർത്ഥകമായാലല്ലേ ഈ ലോകത്തെ നമുക്ക് നവീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നവീകരിക്കണം, അതിന് ഊർജ്ജസ്വലമായിരിക്കണം, അതിന് ഉന്മേഷകരമായിരിക്കണം. ഉന്മേഷകരമായി ഉണരാൻ ഇപ്പോൾ ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.